തമോമിഹിരം മഹനീയമഹം രഘുരാമമയേ സുമുഖം സുഹൃതം സുലഭം സുഖദം സ്വനുജം ച സുഖായ മമോഘശരം.

സർവലോക സർവജ്ഞശക്തന തവത്സല സർവശേഷിൻ സ്വാമിൻ സുശീല സുലഭാശ്രുത പാരിജാത ശ്രീ വെങ്കടേശ ചരണൗ ശരണം പ്രപദ്യേ ശ്രീമൻ കൃപാജല നിധേ കൃത സർവലോക സർവജ്ഞശക്തന തവത്സല

ശ്രീവെങ്കടേശ ചരണം ശരണം പ്രപദ്യേ പാർത്ഥായ തദൃശ സാരഥിനാ ത്വയൈവ യൌ ദർശിതൌ സ്വചരണൌ ശരണം വ്രജേതി ഭൂയോപി മഹ്യമിഹതൌ.

ശരണൌ ശരണം പ്രപദ്യേ പ്രായ പ്രപന്ന ജനതാ പ്രഥമാവഗാഹ്യോ മാതുസ്തനാവിവ ശിശോരമൃതായ മാനൌ പ്രാപ്തൌ പരസ്പരതുലാമതുലാന്തരൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരകദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ സത്വോത്തരൈ സതത സേവ്യ പദാംബുജേന സംസാരതാരകദയാർദ്രദൃഗഞ്ചലേന സൗമ്യോപയന്തൃ മുനിനാമദർശിതൌ തേ ശ്രീ വെങ്കടേശ ചരണൌ ശരണം പ്രപദ്യേ.

സചിഹ്ന ശരണാഗത പാരിജാത ശ്രീ വെങ്കടാചലപതേ തവ സുപ്രഭാതം. കന്ദർപ്പ ദർപ്പഹര സുന്ദര ദിവ്യമൂർത്തേ കാന്താകുജാംബു

0: സമയേ സ്മൃതിരംഗഭാജാം പ്രജ്ഞാം പരാർത്ഥസുലഭാം പരമാം പ്രസൂതേ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 ജൂലൈ മാസം 6 തിങ്കളാഴ്ച. കൊലവർഷം 1201 മിഥുനമാസം 22 പുരൂരുട്ടാതി നക്ഷത്രം. ഹെൻറി ഫോർഡ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കൂടുതൽ ബുദ്ധിപൂർവം വീണ്ടും തുടങ്ങാനുള്ള ഒരവസരം മാത്രമാണ് പരാജയം. ജീവിതത്തിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ അത് വഴി അവസാനിച്ചു എന്നതിന്റെ സൂചനയല്ല. മുൻപ് പറ്റിയ തെറ്റുകൾ തിരുത്തി കൂടുതൽ കരുത്തോടെയും വ്യക്തതയോടെയും ആ കാര്യത്തെ വീണ്ടും സമീപിക്കാനുള്ള പ്രകൃതിയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അത്. വീഴ്ചകളിൽ നിന്ന് പഠിക്കുക, മുന്നോട്ട് മാത്രം നോക്കുക. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിനിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: നാം ജീവിത വിജയത്തിനായി പരിശീലിക്കേണ്ട പല കാര്യങ്ങൾ നമ്മുടെ ഋഷിവര്യന്മാർ പലവരും പറഞ്ഞു തന്നിട്ടുണ്ട്. അവ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തതിനാൽ നമുക്ക് ജീവിതത്തിൽ പലതും അറിയാതെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അത് ബന്ധങ്ങളാകാം, യശസ്സാവാം, ധനമാകാം, മനസമാധാനമാകാം, എന്തുമാവാം. നേടിയതിൻ്റെ നഷ്ടപ്പെടുത്തിയതിൻ്റെ കണക്കെടുത്തു നോക്കിയാൽ നഷ്ടങ്ങൾ തന്നെ ആകും കൂടുതൽ. അതിനു തന്നെയായിരിക്കും മുൻതൂക്കവും. അതിൽ ഏറ്റവും വലിയ നഷ്ടം എന്തെന്നാൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത സമയവും ഇന്നലകളുമാണ്. മാതാവിനെ സ്നേഹം കൊണ്ടും പിതാവിനെ ബഹുമാനം കൊണ്ടും ഗുരുവിനെ ആദരവ് കൊണ്ടും ദൈവത്തെ ഭക്തി കൊണ്ടും പങ്കാളിയെ സംരക്ഷണം കൊണ്ടും കുട്ടികളെ വാത്സല്യം കൊണ്ടും സുഹൃത്തിനെ നന്മ കൊണ്ടും ശത്രുക്കളെ ക്ഷമ കൊണ്ടും ജയിക്കുവാൻ കഴിഞ്ഞാൽ നാം ജീവിതത്തിൽ വിജയിക്കും. നാം വാഹനമോടിക്കാൻ തീരുമാനിക്കുമ്പോൾ ട്രാഫിക് ജാം ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആദായം കൂടുമ്പോൾ അതോടൊപ്പം ഇൻകം ടാക്സും മറ്റും വരും എന്നും നാം മനസ്സിലാക്കണം. നാം ജീവിതത്തിൽ എന്തു തിരഞ്ഞെടുത്താലും അതിനോടൊപ്പം പ്രത്യക്ഷമായും പരോക്ഷമായും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും. ഒരു അല്ലലുമില്ലാത്ത ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മഹാത്മാക്കൾക്ക് പോലും അത് സാധ്യമായിട്ടില്ല. പിന്നല്ലേ നാം സാധാരണ മനുഷ്യർ. നമ്മുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും ഉയരം അഥവാ വലിപ്പം ഏറുംതോറും അതിനോടനുബന്ധമായുള്ള ധാരാളം പ്രശ്നങ്ങളെയും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. ദൈവം നമ്മെ കൈവിടിയാതിരിക്കണമെങ്കിൽ നമ്മിലുള്ള ദൈവാംശം നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തമായി അദ്ദേഹത്തിന് കാണാൻ കഴിയണം. എല്ലാവരിലും ദൈവാംശമുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ദൈവമാകാനും ദൈവത്തിന് മനുഷ്യനാകാനും സാധിക്കും. ദൈവമെന്നതൊരു പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു വാക്കോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന വിഗ്രഹമോ സമൂഹത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തിയോ അല്ല. മറിച്ച് ദൈവം നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ കഴിയുന്ന ഒരു ആത്മാവിൽ അധിഷ്ഠിതമായ അനുഭവമാണ്. എല്ലാ പക്ഷികളും എന്തിന് മനുഷ്യരും മഴ വരുമ്പോൾ ഒളിക്കാൻ സുരക്ഷിതമായ ഇടം തേടും. എന്നാൽ കഴുകനാകട്ടെ മഴയെ ഒഴിവാക്കാൻ മേഘങ്ങൾക്കു മീതെ പറക്കും. പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അതിനോടുള്ള അവനവൻ്റെ മനോഭാവമാണ് ഒരു വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്. നമുക്ക് നല്ല മനോഭാവത്തോടെ വ്യത്യസ്തനാകാൻ ശ്രമിക്കാം. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടുനോക്കിയാലോ? ദേശ് രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനമാണിത്.

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 6-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച നിർണായകമായ ഒരു പരീക്ഷണം നടന്നത് 1885 ജൂലൈ 6-നാണ്. പ്രശസ്ത ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ലൂയി പാസ്റ്റർ പേപ്പട്ടി കടിയേറ്റ ജോസഫ് മെയ്സ്റ്റർ എന്ന 9 വയസ്സുകാരനായ കുട്ടികൾ താൻ വികസിപ്പിച്ചെടുത്ത പേ വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ ആദ്യമായി വിജയകരമായി പ്രയോഗിച്ചു. കുട്ടി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വന്നതോടെ ഈ മരുന്ന് ലോകം അംഗീകരിച്ചു. മെഡിക്കൽ സയൻസസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നാണ് ഇത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വൈകാരികവും സവിശേഷവുമായ ഒരു സംഭവം നടന്നത് 1944 ജൂലൈ 6-നാണ്. സിംഗപ്പൂരിൽ നിന്നും ആസാദ് ഹിന്ദ് റേഡിയോ വഴി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ നേതാജി സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചു. ആസാദ് ഹിന്ദ് ഫൗജിന്റെ സൈനിക നീക്കങ്ങൾക്ക് ഗാന്ധിജിയുടെ ആശീർവാദം തേടിക്കൊണ്ടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ആശയപരമായി ഇരുവരും വ്യത്യസ്ത ചേരികളിലായിരുന്നുവെങ്കിലും പരസ്പരം പുലർത്തിയിരുന്ന വലിയ ബഹുമാനത്തിന്റെ തെളിവായിരുന്നു ഈ സംഭവം. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവി ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് 1964 ജൂലൈ 6-നാണ്. ഡോക്ടർ ഹാസ്റ്റിംഗ് ബാൻഡിയുടെ നേതൃത്വത്തിൽ നടന്ന ദീർഘകാല രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിലാണ് രാജ്യം പരമാധികാരം നേടിയത്. സ്വാതന്ത്ര്യം നേടി കൃത്യം 2 വർഷത്തിനു ശേഷം മലാവി ഔദ്യോഗികമായി ഒരു റിപ്പബ്ലിക്കായി മാറുകയും ബാൻഡ രാജ്യത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആവുകയും ചെയ്തു. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന പകർച്ചവ്യാധികളെക്കുറിച്ച്, ഉദാഹരണത്തിന് പേവിഷബാധ, എബോള ഇത്തരത്തിലുള്ള വൈറസുകളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 6 ലോക സുനോസിസ് ദിനമായി ആചരിക്കുന്നു. 1885 ജൂലൈ 6 ലൂയി പാസ്റ്റർ ആദ്യത്തെ വിജയകരമായ സുനോട്ടിക് പ്രതിരോധ വാക്സിൻ കണ്ടെത്തിയതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. ആരോഗ്യ സംരക്ഷണത്തിലും പൊതുജനാരോഗ്യ നയങ്ങളിലും ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലോക സംഗീത ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ജാസ് സംഗീതജ്ഞനും ട്രംപറ്റ് വാദകനുമായ ലൂയിസ് ആംസ്ട്രോങ് അന്തരിച്ചത് 1971 ജൂലൈ 6. അദ്ദേഹത്തിന്റെ സവിശേഷമായ ശബ്ദവും വാട്ട് എ വണ്ടർഫുൾ വേൾഡ് പോലുള്ള എക്കാലത്തെയും മികച്ച ഗാനങ്ങളും ലോക പ്രശസ്തമാണ്. അമേരിക്കയിലെ കറുത്ത വർഗക്കാരായ കലാകാരന്മാർക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അംഗീകാരം നേടിക്കൊടുക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ്. അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. ലോകത്തിന് മുന്നിൽ കരുണയുടെ വലിയൊരു പാഠപുസ്തകമായി മാറിയ ആത്മീയ ചൈതന്യം. ഇന്ന് ജൂലൈ 6. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് സ്നേഹത്തിൻ്റെയും അഹിംസയുടെയും ആത്മീയ വെളിച്ചം പകരുന്ന 14-ാമത് ദലൈലാമയുടെ ജന്മദിനം. ലളിതമായ പുഞ്ചിരി കൊണ്ടും ആഴമേറിയ ദർശനം

ഗുണങ്ങൾ കൊണ്ടും ലോകത്തെ കീഴടക്കിയ അതുല്യനായ മനുഷ്യസ്നേഹിയാണ് അദ്ദേഹം. വലിയൊരു ആത്മീയ പദവിയിലിരിക്കുമ്പോഴും തികച്ചും ലളിതമായ ഒരു ബുദ്ധ സന്യാസിയുടെ ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നത്. മതങ്ങൾക്കപ്പുറം മനുഷ്യത്വത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. പ്രകോപനങ്ങൾക്ക് മുന്നിൽ പോലും ശാന്തത കൈവിടിയാതിരിക്കാനും ശത്രുവിനോട് പോലും ക്ഷമിക്കാനും അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചു. മനസ്സിന്റെ സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്തെന്നും അത് കാരുണ്യത്തിലൂടെ മാത്രമേ കൈവരിക്കാനാകൂവെന്നും അദ്ദേഹം നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. അക്രമരഹിതമായ മാർഗങ്ങളിലൂടെയും സമാധാനപരമായ ചർച്ചകളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അദ്ദേഹം നടത്തിയ നിരന്തരമായ ശ്രമങ്ങളെ മുൻനിർത്തി 1989 ലോകം അദ്ദേഹത്തെ സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം നൽകി ആദരിച്ചു. ഭാരതത്തിന്റെ അതിഥിയായി ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ ജീവിക്കുന്ന അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും അഹിംസാ സിദ്ധാന്തങ്ങളെയും ലോകത്തിനു മുന്നിൽ എപ്പോഴും പുകഴ്ത്താറുണ്ട്. സ്നേഹമില്ലായ്മയും അസഹിഷ്ണുതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്ത് ദലൈലാമയുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. വരും വർഷങ്ങളിലും ലോകത്തിന് സമാധാനത്തിന്റെ വഴിവിളക്കായി നിലകൊള്ളാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഉങ്കൽ വാൾക്കിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: info@7.
6: നമസ്കാരം, info@7 സ്വാഗതം. ഞാൻ അഭിരാമി. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി മുക്ത വിദ്യാലയം വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ പരിപാടി പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ 10 സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രി കെ തുളസി ഉദ്ഘാടനം ചെയ്യും. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഉഷാകുമാരി അധ്യക്ഷയാകും. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലായി ഒഴിവുള്ള അധ്യാപക തസ്തികകളിൽ നിയമനം നടത്തുന്നു. കരാർ അടിസ്ഥാനത്തിലും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച 70 വയസ്സിൽ താഴെയുള്ള ജീവനക്കാരെ പുനഃനിയമന വ്യവസ്ഥയിലുമാണ് നിയമിക്കുന്നത്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, ജൂനിയർ റെസിഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, ലേഡി മെഡിക്കൽ ഓഫീസർ ഒഴിവുകളുള്ളത്. ജൂനിയർ റെസിഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികകളിലേക്ക് 1 വർഷത്തേക്ക് ഇന്റേൺഷിപ്പോടും TCMC, KSMC രജിസ്ട്രേഷനോടും കൂടിയുള്ള MBBS ആണ് കുറഞ്ഞ യോഗ്യത. ജൂലൈ 9 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വോക്ക് ഇൻ ഇന്റർവ്യൂവിനായി ഹാജരാകണം. വിവരങ്ങൾ www.gmcpalakkad.in ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0491-295-1010, 0491-295-1010. വടക്കഞ്ചേരി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ MCOM, ഫിനാൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത, ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദം. ഈ ഗ്രാന്റ്സിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് സൗജന്യമായിരിക്കും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജ് ഓഫീസിൽ എത്തണം. തൃശൂരിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ വിവിധ കോഴ്സുകളിൽ പ്രവേശനം ആരംഭിച്ചു. വിവരങ്ങൾക്ക് www.fcikerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. SRC കമ്മ്യൂണിറ്റി കോളേജിൽ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി ജൂലൈ 15 വരെ നീട്ടി. യോഗ്യത 12ാം ക്ലാസ്, ഏതെങ്കിലും ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്, ഏതെങ്കിലും ഡിപ്ലോമ. സ്റ്റേഡിയത്തിന് സമീപം ബിസ്മി ഹൈബർ മാർക്കറ്റിന് സമീപമുള്ള MES കോളേജാണ് ജില്ലയിലെ പഠന കേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്ക് 6238-3220-21 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 6238-32-2021. ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള വിവിധ ആയുർവേദ ആശുപത്രികളിൽ ആയുർവേദ തെറാപ്പിസ്റ്റുമാരെ ദിവസ വേതന അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ജൂലൈ 15 രാവിലെ 11:30 കൂടിക്കാഴ്ച നടത്തും. SSLC സർക്കാർ അംഗീകൃത ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുമാണ് യോഗ്യത. പ്രായം 45 വയസ്സിൽ താഴെ. യോഗ്യത, ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതമെത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിലൂടെ 6 മാസത്തെ 4-വീലർ സർവീസ് ടെക്നീഷ്യൻ വിഷയത്തിൽ സൌജന്യ നൈപുണ്യ പരിശീലനം നൽകുന്നു. കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസും അട്ടപ്പാടി ഗവൺമെന്റ് ITIയുടെയും സഹകരണത്തോടെയാണ് സൌജന്യ പരിശീലനം നടത്തുന്നത്. NSQF അംഗീകൃത ദേശീയ സർട്ടിഫിക്കറ്റാണ് ലഭിക്കുക. SSLC നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ +1 1.5 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ SSLC 3 വർഷത്തെ പ്രവൃത്തി പരിചയവും NSQF സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. പ്രായപരിധി 18 മുതൽ 45 വയസ്സുവരെ. അട്ടപ്പാടി ഗവൺമെന്റ് ITI ആണ് പരിശീലന കേന്ദ്രം. ആദ്യ അർഹരായ 30 അപേക്ഷകർക്ക് മാത്രമാണ് പ്രവേശനം. ഓൺലൈൻ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 9895771081. പട്ടാമ്പിക്കും പള്ളിപ്പുറത്തിനും ഇടയിലുള്ള റെയിൽവേ ഗേറ്റ് LC No. 167 ജൂലൈ 6 രാവിലെ 9 മുതൽ ജൂലൈ 14 വൈകിട്ട് 5 വരെ അടച്ചിടുന്നതിനാൽ പട്ടാമ്പി പള്ളിപ്പുറം റോഡിലൂടെ പോകേണ്ട വാഹനങ്ങൾ കൊപ്പം മുതുതല റോഡ് വഴി പോകണമെന്ന് ഷൊർണൂർ അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ അറിയിച്ചു. അട്ടപ്പാടി ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പട്ടികവർഗ വിഭാഗത്തിലെ യുവതികൾക്കാണ് അവസരമുള്ളത്. ഇവരുടെ അഭാവത്തിൽ മറ്റു വിഭാഗക്കാരെയും പരിഗണിക്കും. യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യം. കേരള ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അംഗീകരിച്ച 18 മാസത്തെ ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റും കേരള നഴ്സസ് ആന്റ് മിഡ്വൈഫ്സ് കൌൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കേരള നഴ്സസ് കൌൺസിൽ നൽകുന്ന ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റ്. ശാരീരിക വൈകല്യമുള്ളവർ അർഹരല്ല. യോഗ്യതയും വയസ്സും ജാതി പ്രവൃത്തി പരിചയം തിരിച്ചറിയൽ രേഖ എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം പകർപ്പുകളും സഹിതം ജൂലൈ 9 രാവിലെ 11 അട്ടപ്പാടി MRSൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0492-4253-347 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0492-4253-347. ഇതോടെ Info@7 അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
7: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
8: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-476-84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
4: ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാമിയാണ് കൂടെയുള്ളത്. എഴുത്തോലയുടെ സമയമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഹൂ പാക്സ് യുവർ പാരച്യൂട്ട്? ഇതാണ് എന്റെ ചോദ്യം. അന്തം വിടണ്ട കേട്ടോ, കാര്യം ഞാൻ പറയാം. നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടങ്ങ് കരിയറും ലൈഫും ഒക്കെ സെറ്റാക്കിയതാണെന്നല്ലേ. പക്ഷേ സക്സസ് എന്ന് പറയുമ്പോൾ അതൊരു സോളോ ആയിട്ടുള്ള കാര്യമാണോ? നിങ്ങളുടെ ലൈഫിലെ പല പല ജംഗ്ഷൻസിൽ നിങ്ങളെ വീഴാതെ കാത്തു പിടിച്ച ചില ആളുകളുണ്ടാവും. ചിലപ്പോൾ അത് നിങ്ങളുടെ പാരൻസ് ആവാം, ടീച്ചർ ആവാം, നിങ്ങളുടെ മെന്റർ ആവാം, ക്ലോസ് ഫ്രണ്ട് ആകാം, ഓ സംടൈംസ് ഈവൻ എ കൈൻഡ് സ്ട്രേഞ്ചർ. അല്ലെ, നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ പോലും ചില സമയത്ത് നമുക്ക് വലിയ ഹെൽപ്പ് തരാറുണ്ടാകും. ചില സമയത്ത് നമ്മളെ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകും. ചില സമയത്ത് ഒരു ചെറിയ ചിരി കൊണ്ട് പോലും ചില ആളുകൾ നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ടാകും. അല്ലെ, അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഹൂ പാക്സ് യുവർ പാരച്യൂട്ട്?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചോദ്യം ചോദിച്ചു, പാട്ടൊക്കെ കേട്ടു, പക്ഷെ എന്താണ് സംഗതി എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ലേ? അപ്പോ ഹു പാക്സ് യുവർ പാരച്യൂട്ട് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടോ? നിങ്ങളുടെ പാരച്യൂട്ട് ആരാണ് പാക്ക് ചെയ്യുന്നത്? ഇത് ഒരു കഥയാണ്, അമേരിക്കൻ നേവിയിലുള്ള ഒരു ഫൈറ്റർ പൈലറ്റിന്റെ കഥ. ചാർലി പ്ലംബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. വിയറ്റ്നാമിലെ യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ യുദ്ധവിമാനം ടപ്പേന്ന് തകർന്നു. പക്ഷേ പാരച്യൂട്ട് കൃത്യസമയം തുറന്നത് കൊണ്ട് മാത്രം അദ്ദേഹം മാജിക്കലായിട്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ വൈഫിനോടൊപ്പം ഒരു റെസ്റ്റോറൻറ്റില് വളരെ ക്വയറ്റായിട്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ദൂരെ ഒരു ടേബിളിൽ ഇരിക്കുന്ന ഒരാള് അദ്ദേഹത്തെ തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ആ മനുഷ്യൻ ഈ ചാർലി എന്നയാളുടെ അരികിലേക്ക് നടന്നു വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു, നിങ്ങള് യുദ്ധകാലത്ത് കിറ്റി ഹോക്ക് കപ്പലിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകളൊക്കെ പറത്തിയ പൈലറ്റ് അല്ലേ? ഇങ്ങനെ ചോദിച്ചു. അപ്പൊ ചാർലി അത്ഭുതത്തോടെ തലയാട്ടി, അതേ ഞാൻ തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഓ മൈ ഡിയർ ഫ്രണ്ട്, ഞാനാണ് നിങ്ങളുടെ പാരച്യൂട്ട് പാക്ക് ചെയ്തിരുന്നത് അന്നത്തെ ദിവസം, ആ അപകടം നടന്ന ദിവസം. ഇത്രയും പറഞ്ഞു അദ്ദേഹം ചിരിച്ചുകൊണ്ടുപോയി. അന്നത്തെ രാത്രി ചാർലിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇങ്ങനെ കിടക്കയിൽ കിടന്ന് ആലോചിക്കുകയാണ്. കപ്പലിന്റെ അടിത്തട്ടിൽ ഇരുന്ന് മണിക്കൂറുകളോളം ശ്രദ്ധയോടെ പാരച്യൂട്ട്സ് ഒക്കെ മടക്കി വെച്ചിരുന്ന് എത്രയോ സാധാരണക്കാരായിട്ടുള്ള സൈനികരെ അദ്ദേഹം ദിവസവും കടന്നു പോയിട്ടുണ്ട്, കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവരുടെ മുഖത്തേക്ക് നോക്കാനോ ചിരിക്കാനോ ഒരു താങ്ക്സ് പറയാനോ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ലൈഫ് രക്ഷിച്ച ആ മനുഷ്യന്റെ പേര് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അന്നു മുതൽ ഈ ചാർലി എന്ന ഫൈറ്റർ പൈലറ്റ് പിന്നീട് അദ്ദേഹം കൊടുക്കുന്ന മോട്ടിവേഷൻ ക്ലാസ്സുകളിലും എവിടെ പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗങ്ങളും അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഈ ഒരു ചോദ്യത്തോടെയാണ്, ഹൂ ഈസ് ദ മാൻ ഹു പാക്സ് യുവർ പാരച്യൂട്ട് എന്നുള്ള ഒരു ചോദ്യത്തോടെ. ആലോചിച്ച് നോക്കിക്കേ, വളരെ വളരെയധികം നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലെ, ഹൂ ഈസ് പാക്കിംഗ് യുവർ പാരച്യൂട്ട് എന്നുള്ളത്. ചിന്തിക്ക്. ഞാനൊരു കിടുപ്പാട്ടിന് ശേഷം തിരിച്ചെത്താം. സ്റ്റേ ട്യൂൺഡ്, എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ആരാണ് നിങ്ങളുടെ പാരച്യൂട്ടുകൾ പാക്ക് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് നിങ്ങളൊരു ഫൈറ്റർ പൈലറ്റ് ആവണം എന്ന് ഇല്ല ഒരു ഉത്തരം പറയാനായിട്ട്. മൈ ഡിയർ ലിസ്ണേഴ്സ്, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മനുഷ്യരുണ്ടല്ലേ. നമ്മൾ ഇന്ന് കാണുന്ന വിജയങ്ങൾക്കും നേട്ടങ്ങൾക്കും പിന്നില് നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് സേഫായിട്ടുള്ള ഒരു എൻവയൺമെന്റ് സെറ്റ് ചെയ്ത് തരുന്ന, നമുക്ക് സുരക്ഷയൊരുക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളാകാം, അമ്മയാകാം, അച്ഛനാകാം, നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ആവാം, ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാവാം, അല്ലെങ്കിൽ ദിവസവും നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്ന ആരുമായിക്കോട്ടെ. നമ്മളറിയാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എഴുത്തോലയിൽ ഞാൻ ഈ കഥ പറഞ്ഞത്. ആ ഫൈറ്റർ ജെറ്റ് പൈലറ്റിന്റെ കഥ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ പാരച്യൂട്ട് പാക്ക് ചെയ്യുന്ന മനുഷ്യരെ ഓർക്കാനും അവരോട് നന്ദി പറയാനും നമ്മൾ മറന്നുപോകരുത്. അന്ന് ആ പാരച്യൂട്ട് പാക്ക് ചെയ്ത മനുഷ്യനെ കണ്ടതിന് ശേഷം പൈലറ്റ് ചാർലിക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. പുള്ളി ആകെ എന്താ പറയുക, കൺഫ്യൂസ്ഡായി, ഗിൽറ്റിലായി പോയ അദ്ദേഹം, വളരെ ഗിൽറ്റി ആയിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചത്. നമ്മളും പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഇന്നത്തെ ഈ നിലയിലെത്തിക്കാൻ ബാക്ക് സ്റ്റേജിൽ നിന്ന് പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മൾ വിചാരിക്കും പിന്നെ എപ്പോഴെങ്കിലും നന്ദി പറയാം. ബട്ട് ബ്രോ, ഗ്രാറ്റിറ്റ്യൂഡ് ഡിലീഡ് ഇസ് ഗ്രാറ്റിറ്റ്യൂഡ് ഡിനൈഡ്. നന്ദി പറയാൻ ലേറ്റ് ആയാൽ അത് പറയാതിരിക്കുന്നതിന് തുല്യമാണ്. നാളെയാകട്ടെ, മറ്റന്നാളാകട്ടെ എന്ന് വെച്ച് മാറ്റിവെക്കരുത്. നിങ്ങളുടെ മനസ്സിൽ അത് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സേ ഇറ്റ് ദാറ്റ് അറ്റ് ദ റൈറ്റ് പോയിന്റ് ഓഫ് ടൈം ആൻഡ് സേ ദാറ്റ് താങ്ക് യു നൗ. ഈ ഷോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ചിലപ്പോൾ നമ്മളെ സഹായിച്ച നമുക്കറിയാത്തൊരാൾ, അല്ലെങ്കിൽ എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അമ്മ, ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കാം താങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മള് എന്താ പറയാ, നമ്മൾ പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യങ്ങളല്ല ഇത്തരത്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്. അത് നമ്മൾ കാണിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇന്നത്തെ എഴുത്തോലയിൽ നമ്മൾ അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. സ്റ്റേ ട്യൂൺ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നിങ്ങളുടെ സ്വന്തം എഴുത്തോലയാണ് കേൾക്കുന്നത്. അഭിരാമിയാണ് കൂടെയുള്ളത്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു കൊച്ചു ടോക്ക് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ. സം ഹീറോസ് നെവർ സ്റ്റാൻഡ് ഓൺ സ്റ്റേജ്, ദേ സ്റ്റാൻഡ് ബിഹൈൻഡ് യു. സ്പോട്ട്ലൈറ്റും കയ്യടിയും വാങ്ങാൻ എപ്പോഴും ചിലപ്പോ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. പക്ഷേ നമ്മൾ വീഴാതെ ബാക്കിൽ നിന്ന് താങ്ങുന്ന കുറെ അൺസങ് ഹീറോസ് ഉണ്ടാകും ഓരോരുത്തരുടെയും ലൈഫിൽ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോ, ബിഫോർ സൺസെറ്റ്, ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എല്ലാരും ഒന്ന് സ്വയം ചോദിക്കാം, എനിക്ക് എന്റെ പാരച്യൂട്ട് പാക്ക് ചെയ്ത് തന്നത് ആരാണ്? അവരെ തിരിച്ചറിയുക, റെസ്പെക്ട് ചെയ്യുക. ലവ് യു ഓൾ, ലവ് യുവർ സപ്പോർട്ട് സിസ്റ്റം. നിങ്ങളുടെ ഇന്നത്തെ ദിവസം സൂപ്പർ പോസിറ്റീവ് ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ് ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു. സമയം ദേ സ്റ്റുഡിയോ ക്ലോക്കിൽ 8 മണി കഴിഞ്ഞതേ. ഒരു മിനിറ്റും കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് അഹല്യ എഫ് എമ്മിൽ ജോയിൻ ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു ജൂലൈ മാസം അങ്ങനെ 6-ാം തീയതിയിലേക്ക് എത്തില്ലേ? ജൂലൈ കുറച്ച് ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം ഇല്ലാതെയില്ല. ജൂൺ കുറച്ച് സ്ലോ ആയിട്ടാണ് എനിക്ക് പോയത്, പക്ഷെ ജൂലൈ മാസം 6-ാം തീയതി ആയതന്നെ ഞാൻ ഞെട്ടലോടെയാണ് തിരിച്ചറിയുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ നിങ്ങളുടെ മോർണിംഗ് കുറച്ചും കൂടെ കളർഫുൾ ആക്കാൻ, കുറച്ചും കൂടെ എനർജറ്റിക് ആക്കാനായിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് അച്ഛനമ്മമാർക്ക് കുറച്ചധികം ടെൻഷൻ ഉള്ള ദിവസമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാളത്തെ ഗ്യാപ്പുകൾക്ക് ശേഷം നമ്മുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണല്ലേ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടി പിള്ളേരൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അച്ഛനും അമ്മയും ഒക്കെ അതിന്റെ ഒപ്പം റെഡി ആകുന്നുണ്ടായിരിക്കും. ആൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനും പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വലുതായി, നമ്മൾ ഇനി 10-ാം ക്ലാസ്സുകാരും ഒന്നുമല്ല, നമ്മളിനി പ്ലസ് വൺ പ്ലസ് ടുവിലേക്കൊക്കെ കാലെടുത്ത് വെക്കുകയാണ്, നമ്മൾ വലിയ ആൾക്കാരായി എന്നൊക്കെ ഒരു തോന്നലോടുകൂടിയാണ് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നുണ്ടാവുക. ഇവൻതോ നമ്മൾ സ്കൂളിൽ തന്നെയാണെങ്കിലും നമുക്കൊരു കോളേജിലൊക്കെ എത്താനുള്ള വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു പ്രീ ഡിഗ്രി പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, ചിലപ്പോൾ VHSE പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, അതിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റ് പല കോഴ്സുകൾ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ ആക്ച്വലി ബയോമാത്സ് എടുത്ത ആളാണ് കേട്ടോ. എന്തുകൊണ്ട് ബയോമാത്സ് എടുത്തു ഹീര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമൊന്നുമില്ല എന്നുള്ളതാണ് ആൻസർ. കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്നു ബയോമാത്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ തിരിയാം, അപ്പൊ അതുകൊണ്ട് ബയോമാത്സ് എടുത്താൽ മതി, പഠിക്കണ പിള്ളേരാകുമ്പോൾ ബയോമാത്സ് എടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് ബയോമാത്സ് ഒക്കെ പഠിച്ച കാലഘട്ടമൊക്കെ ഞാൻ വല്ലാതെ ഓർക്കുന്നു ഈ ഒരു സമയത്ത്. അപ്പൊ ഇതുപോലെ നമുക്കും ഉണ്ടാവില്ലേ കുറെ ഓർമ്മകൾ, നമ്മുടെ പ്ലസ് വൺ കാലഘട്ടം, പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം, ഇതിൽ ഒരുപാട് ഓർമ്മകൾ നിങ്ങൾക്ക് എന്നോടും ഷെയർ ചെയ്യാനുണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പൊ ഇത്തരം ഓർമ്മകളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് പല കുട്ടികളും പല എക്സൈറ്റ്മെന്റോടുകൂടി ക്ലാസ്സുകളിലേക്കും പുതിയ കൂട്ടുകാരും പുതിയ ടീച്ചേഴ്സ് പുതിയ സ്കൂൾ എൻവയോൺമെന്റ് ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് വല്ലാതെ ഉണ്ടാവും. കുറച്ച് എനിക്ക് തോന്നുന്ന ഒരു പ്ലസ് വൺ കുറച്ച് സമയം എടുക്കും നമ്മളൊന്ന് പിള്ളേരൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആവാൻ. പിന്നെ പ്ലസ് ടു ആകുമ്പോഴേക്കും നമ്മൾ കട്ട ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അയ്യോ തീർന്നു പോയല്ലോ, പ്ലസ് വൺ പ്ലസ് ടു ഇത്ര പെട്ടെന്ന് തീർന്നു പോയോന്ന്. പിന്നെ ചില കുട്ടികളുണ്ട് 10-ാം ക്ലാസ് മുതൽ, ഐ മീൻ 5-ഉം 6-ഉം ഒക്കെ ചിലപ്പോൾ 1-ാം ക്ലാസ് തൊട്ട് ചിലപ്പോൾ ഒരുമിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ച് വന്നിട്ട് പിന്നെ 10-ഉം പ്ലസ് 1-ഉം പ്ലസ് 2-ഉം ഒക്കെ ഒരുമിച്ച് പഠിച്ചിട്ട് 12 കൊല്ലത്തെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പിരിയാൻ പറ്റാതിരിക്കുന്ന കുറെ കുട്ടികാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ പാർട്ടായിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ. അങ്ങനെ കുറെ കഥകളും വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങളുടെ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം, അല്ലെങ്കിൽ പിള്ളേർക്കൊക്കെ ഇന്നത്തെ ഒരു എക്സൈറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പേടികളാ പിള്ളേർ ഇങ്ങനെ പുതിയതായിട്ട് സ്കൂളിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ആദ്യത്തെ പാട്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ പാട്ടൊക്കെ പാടി, അല്ല ഞാൻ പാടുന്നില്ല, പാട്ടൊക്കെ ദൈവമൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്തിട്ട് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ജൂലൈ 6-ാം തീയതി അങ്ങോട്ട് ഗംഭീരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ സിനിമയാണല്ലേ പെട്ടെന്ന് നമുക്ക് ഈ അടുത്ത് ഇങ്ങനെ ഈ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടം ഒക്കെ ഓർമ്മിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്താ പറയുക ഇപ്പോൾ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ലവ് അഫെയർസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ജാതിക്ക തോട്ടമ്മൽ. ആ പാട്ടും തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലേക്കൊക്കെ തിരിഞ്ഞു പോകുമ്പോൾ കുറെ ഓർമ്മകൾ നമുക്ക് വരും. അപ്പൊ ഈ പാട്ടോടുകൂടി നമ്മുടെ പ്ലസ് വൺകാർക്ക് എല്ലാവർക്കും ഒരു ഗംഭീര ദിവസമാവട്ടെ, നല്ലൊരു സ്കൂളും നല്ലൊരു ഒരു സറൗണ്ടിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് നല്ലോണം വിഷ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അഹല്യ എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. അപ്പൊ ആദ്യത്തെ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-9434-14.
0: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യെസ്, അങ്ങനെ കേട്ട് കേട്ട് നമ്മളിങ്ങനെ കൂട്ടുകൂടി പോവാണ്. 8 മണി കഴിഞ്ഞ് 11 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് ജോയിൻ ചെയ്യുന്നത്. ആക്ച്വലി എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? നിർമ്മലമ്മ, സുഖാണോ? എന്താണ് ശബ്ദത്തിൽ ഒരു വിഷമമൊക്കെ ഉള്ള പോലെ ഉണ്ടല്ലോ. ഇല്ല, ഒരു വിഷമമില്ല. ഓക്കെ, അപ്പൊ നിർമ്മലാമ്മ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു? നിർമ്മലാമ്മ എത്ര വരെ പഠിച്ചു? +1, +2 ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഹയർ സെക്കൻഡറി ആണോ? 4-ാം ക്ലാസ്സും ഗുസ്തിയാണ്. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, നമ്മള് ജീവിക്കാൻ പഠിച്ചല്ലോ, അത് മതി കേട്ടോ. ഓക്കെ, അപ്പൊ മക്കളുടെ +1, +2 കാലഘട്ടമൊക്കെ ഓർക്കുണ്ടോ?
5: അതൊക്കെ ഓർക്കുന്നു മേന. വലുത് അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു.
4: ഓക്കെ,
5: ഇന്നത്തെ വർഷമായിരുന്നു +1, +2.
4: ഓക്കെ,
5: അപ്പൊ പ്രീ ഡിഗ്രി കഴിഞ്ഞു. വലിയവള് ഡിഗ്രി സെക്കൻഡ് ഇയറിലോ കല്യാണം കഴിഞ്ഞു. പിന്നെ അതിന് പൂർത്തിയാക്കി, അത് പാസ്സായി, ഡിഗ്രിയും പാസ്സായി.
4: പിന്നെ
5: രണ്ടാം പോളി ഇതിലാണ് പഠിച്ചത്, ഡിപ്ലോമ.
4: ഡിപ്ലോമയാണ് പഠിച്ചത്, 10th കഴിഞ്ഞ നേരെ ഡിപ്ലോമ അല്ലേ? ഓക്കെ, ശരി ശരി. അപ്പൊ എങ്ങനെയാണ് ഇവര് സ്കൂളിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നിർമ്മലമ്മയ്ക്ക് പേടി ഉണ്ടാവാറുണ്ടോ? ഇവർ അവിടെ പോയിട്ട് എന്ത് ചെയ്യും ഭഗവാനെ എന്നൊക്കെ ആലോചിക്കാറുണ്ടോ?
5: സ്റ്റഡി ആയിരുന്നു, 10th ക്ലാസ് കഴിഞ്ഞു പിന്നെ സ്റ്റഡി ആയി. പിന്നെ അച്ഛനാണ് സ്കൂളിലൊക്കെ കൊണ്ടുപോയിടും, എല്ലാ കാര്യങ്ങളും. അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവര് നല്ല നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു.
4: നല്ല കുട്ടികളായ കാരണം പേടിയൊന്നും ഉണ്ടായില്ല അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ആർക്കാ നമുക്ക് വിശ്വാസ് കൊടുക്കണ്ടേ?
5: വിശ്വസെന്ന് മറ്റേ എന്റെ അനിയൻ, അനിയത്തിന്റെ മോൻ രോഹിത്, അവന്റെ ജന്മദിനമാണ്. നല്ലൊരു ആശംസ.
4: ഓക്കെ, രോഹിത്തിന് നമ്മള് സ്പെഷ്യൽ ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. ശരി അമ്മ. ഓക്കെ, അപ്പൊ നിർമ്മലമ്മയാണ് വിളിച്ചത്. നിർമ്മലമ്മയുടെ മക്കളൊക്കെ നല്ല കുട്ടികളായിരുന്നു, അപ്പൊ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിർമ്മലമ്മ അധികം പഠിച്ചൊന്നുമില്ലെങ്കിലും ഈ പിള്ളേരെ പഠിപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്തായാലും രോഹിത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രോഹിത്ത്, ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ +1, +2 കാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം എന്നുള്ളൊരു വല്ലാത്തൊരു ഒരു ചോദ്യമായിരുന്നു ഇന്ന് എന്റെ. എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് പല മെമ്മറീസും തിരിച്ചു വരുന്നുണ്ടാവും, എനിക്കറിയാം. എന്തായാലും ഞാൻ എന്റെ മെമ്മറീസ് ഷെയർ ചെയ്യാം. ഞാൻ ആക്ച്വലി 10 വരെ പഠിച്ചത് ഒരു ഒരു ഗവൺമെന്റ് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് 1 + 2 ആണ് ഞാൻ ഗേൾസ് ഓൺലി സ്കൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതെനിക്കൊരു ഇത്തിരി എന്തമ്മേ ഞാൻ ഇത്രയും നാൾ ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവോ എന്നുള്ളൊരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി 1 + 2 പഠിക്കാനൊക്കെ പോകുന്നത്. പക്ഷെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആദ്യത്തെ ഫ്രഷേഴ്സ് ഡേയും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ കൊണ്ട് കുറെ ഗെയിംസ് ഒക്കെ ചെയ്യിപ്പിച്ച് ഭയങ്കര രസമായിട്ടാണ് നമ്മൾ സീനിയേഴ്സ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പേടിച്ച് നിൽക്കുമ്പോൾ ഇവർ നല്ല സ്നേഹത്തോടു കൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കുറെ പേടിയൊക്കെ നമ്മുടെ മാറി കിട്ടും അല്ലെ. അങ്ങനെ ഇതുപോലെ നമുക്ക് ഇപ്പോൾ പല സ്കൂളുകളിലും ഇപ്പൊ ഇന്ന് ഫ്രഷേഴ്സ് ഡേ ആയിരിക്കും. ഇപ്പൊ നമ്മൾ സ്കൂളുകളിലൊക്കെ പ്രവേശനോത്സവം എന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് പല സ്കൂളുകളിലും ഫ്രഷേഴ്സ് ഡേ ആയിരിക്കും. അതായത് ഫ്രഷ് ആയിട്ട് 1 കടന്നു വരുന്ന ആൾക്കാരെ സീനിയേഴ്സ് ആയിരിക്കും, 2 ഇവരൊക്കെ ഇപ്പൊ സീനിയേഴ്സ് ആയില്ലോ. അപ്പൊ ഇവര് വലിയ ആൾക്കാരൊക്കെ ആയിട്ട് ഫുൾ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഗംഭീരമായിട്ട് അവരെ വെൽക്കം ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ ഇതിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന കുട്ടികൾ തന്നെയാണ് ഈ പറഞ്ഞ പോലെ പല രീതിയിലും അല്ലെങ്കിൽ പുതിയ സ്കൂളിലേക്ക് വരുമ്പോൾ അവരെ അഡാപ്റ്റ് ചെയ്യാൻ സമയമെടുക്കാറുണ്ട്. പല കുട്ടികളും ഈ പറഞ്ഞ പോലെ ഡ്രഗ്സോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ലാലേട്ടൻ പറഞ്ഞ പോലെ നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. അപ്പൊ അതിലേക്കൊന്നും പോകാതിരിക്കുക എന്നുള്ളത് കൂടിയാണ് ഈ സമയത്ത് എല്ലാ കുട്ടികളോടും പാരന്റ്സിനോടും എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ, ഇതാരാ? പേരു അറിയൂ?
6: പ്രിയ.
4: പ്രിയ, പ്രിയ ഇത് എവിടെ നിന്ന് വിളിക്കണേ?
6: പാലക്കാട്.
4: പാലക്കാട്. പ്രിയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ?
6: ഞാന് പഠിച്ചു കഴിഞ്ഞ ഹൗസ് വൈഫ് ആണ്.
4: അയ്യോ, ഞാൻ വിചാരിച്ചു കുഞ്ഞു കുട്ടിയാണെന്ന്. ഓക്കേ, പ്രിയയുടെ സ്ഥലം എവിടാ?
6: പാലക്കാട്. ഞാൻ എന്റെ നേറ്റീവ് കോയമ്പത്തൂരാണ്. കല്യാണം കഴിച്ചിട്ട് വന്നത് പാലക്കാടാണ്.
4: ഓക്കേ, അപ്പോ നന്നായിട്ട് മലയാളമൊക്കെ പറയണ്ടല്ലോ.
6: അതെ,
4: മലയാളമൊക്കെ പഠിച്ചു.
6: അതെ, എന്റെ കുട്ടികൾക്ക് വേണ്ടിട്ട് ഞാൻ വിളിച്ചതാണ്.
4: ഓക്കേ, കുട്ടികളെ എത്രാം ക്ലാസ്സിലാ പഠിക്കണേ?
6: ഒരാള് 6th standard, ഒരാള് 3rd standard.
4: ഓക്കേ, അപ്പൊ കുഞ്ഞുമക്കളാണ് അല്ലേ?
6: അതെ. ഒരു മിനിറ്റ്, എന്റെ മക്കളുടെ കയ്യില് കൊടുക്കാം.
4: ശരി ശരി, കൊടുത്തോ.
6: ഓക്കേ, അപ്പൊ എന്തായാലും ഞാൻ വിഷസ് അറിയിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സ്മിത ഗുപ്ത, ശ്രദ്ധ ഗുപ്ത.
4: ഓക്കേ, അപ്പൊ രണ്ടുപേർക്കും വേണ്ടിട്ട് വിഷസ് കൊടുക്കാനാണെന്ന് തെരഞ്ഞ പിടിച്ച് എന്നെ വിളിച്ചത് അല്ലേ? ശരിക്കും സ്ഥിരം വിളിക്കുന്ന ആളാണോ അല്ലയിലോട്ട്?
6: അതെ.
4: ആഹാ, അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ വിളിച്ചതില്. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, എത്ര നമ്മുടെ 1, 2 ഓർമ്മകളൊക്കെ എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്?
6: അയ്യോ, തീർച്ചയായിട്ടും. എന്റെ ഫ്രണ്ട്സിനെ ഒരുപാട് മിസ് ചെയ്യാണ്.
4: അച്ഛടാ, അതെന്ത് പറ്റി? ഇപ്പോഴും കോണ്ടാക്ട് ഒന്നുമില്ല?
6: ഉണ്ട്,
4: കോണ്ടാക്ട് ഉണ്ട്. മീറ്റ് ചെയ്യാറുണ്ടോ നിങ്ങള്?
6: അതെ, മീറ്റ് ചെയ്യാറുണ്ട്, ഗെറ്റ് ടുഗദർ ഉണ്ട്.
4: ആഹാ, അടിപൊളി. അപ്പൊ ആക്റ്റീവ് ആണല്ലോ നിങ്ങളുടെ ടീം.
6: അതെ.
4: അപ്പൊ എന്ത് കോഴ്സാ പഠിച്ചേ 1, 2?
6: ഞാൻ കോമേഴ്സ് ആണ്.
4: കോമേഴ്സ് ആണ്. ഓ ഓക്കെ. നിങ്ങൾക്ക് അപ്പൊ എപ്പോഴും സയൻസുകാരോട് ഒരു പ്രശ്നം ഉണ്ടാവാറില്ലേ? ഞങ്ങൾ എനിമീസ് ആണ്, എന്റെ ദൈവമേ. ഓക്കെ, അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ കുറെ മെമ്മറീസ് അല്ലേ? അതെ അതെ, നൈസ് നൈസ്. അപ്പൊ എന്തായാലും 1, 2 ഫ്രണ്ട്സിന് എല്ലാവർക്കും വേണ്ടി നമ്മുടെ അടുത്ത സോങ് എന്തായാലും ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ചേച്ചി, ബൈ. യെസ്. അപ്പൊ എന്തായാലും കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, ഈ കൊമേഴ്സും സയൻസുകാരും തമ്മിൽ വല്ലാത്തൊരു ഫൈറ്റ് നടക്കുന്നു. ഞാൻ സയൻസ് ആയതുകൊണ്ട് എനിക്ക് നല്ലോണം അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
7: ഗുഡ് മോർണിംഗ്.
4: ഇതെന്തോ ഉറക്കം സംസാരിക്കാത്തേ, ഇതാരാ? ഇത് ആരാധ്യ. യെസ് ആരാധ്യ, എന്തുണ്ട് വിശേഷം? ആരാധ്യ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ആരാധ്യയുടെ സ്കൂളില് എത്ര ക്ലാസ് വരെ ഉണ്ട്?
7: 10th standard. 1+2
4: ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണോ? ഓ ഓക്കെ ഓക്കെ, ശരി. ആരാധ്യ എത്രയിലായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നേ?
7: 5th standard.
4: ഓക്കെ. ആരാധ്യയുടെ അമ്മ ഉണ്ടോ, അമ്മ അച്ഛനോ ആരെങ്കിലും ഉണ്ടോ അവിടെ?
7: ഞങ്ങളുടെ സ്കൂളില് 3K to 10th standard വരെ ഉണ്ട്.
4: ഓക്കെ, ശരി ശരി ശരി. അപ്പൊ ആരാണ് ഈ 1, 2 കാലഘട്ടത്തിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആരാധ്യക്ക് പെട്ടെന്ന് 1, 2 ഒക്കെ ആവണം എന്ന് ആഗ്രഹമുണ്ടോ, അതോ പതുക്കെ പോയാ മതിയോ? പതുക്കെ പോയാ മതി. അപ്പൊ വലിയ ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോകുന്ന കാണുമ്പോ അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന കാണുമ്പോ ഒക്കെ പോവാൻ തോന്നാറുണ്ടോ? അങ്ങനെ വലുതാവണം എന്നൊക്കെ പെട്ടെന്ന് തോന്നാറുണ്ടോ? ഇടക്കിടക്ക് തോന്നും. ശരി, ഓക്കെ. പിന്നെ ആർക്കാണ് വിഷസ് കൊടുക്കേണ്ടത് ആരാധ്യ? ഓക്കെ, താങ്ക് യു ചക്കരേ. അപ്പൊ എന്തായാലും എല്ലാവർക്കും വിഷസ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ ആരാധ്യയാണ് നമ്മളെ വിളിച്ചത്. അപ്പൊ ആരാധ്യ പതുക്കെ പതുക്കെ വലുതായാൽ മതി എന്നാണ്. എനിക്കൊക്കെ അങ്ങനെയായിരുന്നില്ല കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുന്നു, അവര് ഭയങ്കര പുതിയ പുതിയ കഥകളൊക്കെ പറയുന്നു എന്ന് എനിക്കൊന്നും കഥ പറയാനില്ലല്ലോ. അപ്പൊ വേഗം വലുതായി കഴിഞ്ഞാൽ എനിക്കും അങ്ങനത്തെ കഥകളൊക്കെ പറയാം, അല്ലെങ്കിൽ കുറെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ദേ അടുത്ത കോളർ ഇതാരാണ്? ഹലോ,
8: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
8: മുഹമ്മദ്, വടക്കേ വാവനൂര്.
4: ഓക്കെ, വടക്കേ വാവനൂര്. ഇത് എവിടെ സ്ഥലം?
8: നമ്മുടെ പാലക്കാട് ജില്ലയുടെ പട്ടാമ്പി.
4: ഓ,
8: ഇന്ത്യൻ പടിഞ്ഞാറ് ഭാഗം, പാലക്കാട് പടിഞ്ഞാറ് അറ്റം.
4: ശരി ശരി, ഓക്കെ. അപ്പൊ പറയൂ, എന്താണ് പ്ലസ് വൺ പ്ലസ് ടു മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തോണ്ടിരിക്കുക നമ്മള്? അപ്പൊ ഞാൻ ഇനി ഒന്നും പറയില്ലേ. എന്തുകൊണ്ടായിരുന്നു അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ പ്ലസ് വൺ പ്ലസ് ടു വേണ്ടാന്നൊരു ഡിസിഷൻ എടുത്തത്?
8: അത് പത്താം ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട്.
4: അല്ല, പിന്നെ പഠിക്കുന്നില്ല, അപ്പൊ പിന്നെ ഇങ്ങനെ അവിടെ പോകില്ലേ
8: എന്ന് തോന്നി. പിന്നെ അന്നത്തെ കൂടുതലും പത്ത് കുട്ടികളല്ലേ ജയിക്കുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പരാജയപ്പെടുന്ന കാലാണല്ലോ. ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന്.
4: എന്നാലും നമ്മള് ജീവിതത്തിൽ ജയിച്ചില്ലേ, നമ്മള് ജീവിതത്തിൽ ജയിച്ചില്ലേ.
8: പിന്നെ അങ്ങനെ തയ്യലിൽ കടന്നു, അങ്ങനെ ഉണ്ടായത്.
4: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും മക്കളൊക്കെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പോകുന്ന സമയത്ത്,
8: ഇനിയിപ്പോ രണ്ടാമത്തെ ആള് പ്ലസ് ടു ആണ്, ഇപ്പൊ ഏറ്റവും ചെറുത് പ്ലസ് ടു ആണ്, ഒരാള് ഡിഗ്രിക്കാണ്, മൊത്തമുള്ളൊക്കെ പഠനം കഴിഞ്ഞു.
4: ആഹാ, അപ്പൊ പ്ലസ് ടുകാരനുണ്ട് അവിടെ, സീനിയർ ആയിട്ടുള്ള ഒരു പ്ലസ് ടുകാരനുണ്ട് വീട്ടിലല്ലേ. ആഹാ, കൊള്ളാം കൊള്ളാം. അപ്പൊ എന്താണ് ഇന്ന് പുതിയ കുട്ടികൾ വരുന്നതിന്റെ സന്തോഷമൊക്കെ ഉണ്ടോ?
8: ആ, ഉണ്ട്. അവരൊക്കെ പുതിയ യൂണിഫോം ഒക്കെ ഇന്നലെ തയ്ച്ചു കൊടുത്തു, അപ്പൊ അവർക്ക് എല്ലാവിധ ആശംസകളൊക്കെ നേരുന്നു.
4: ഓക്കെ, ശരി. അപ്പൊ എന്തായാലും ഇന്നത്തെ അഹല്യ വിശ്വസ അവർക്കാണോ? എന്താണ്,
8: ബാക്കിയുള്ള കുട്ടികൾ കൂടി തയ്ച്ചു കൊടുക്കാണ്ട് ഇനി വരാനുണ്ട്.
4: ആ, ഓക്കെ, ശരി. അപ്പൊ ഇന്ന് വിശ്വസ ആർക്കാണ് കൊടുക്കണ്ടേ?
8: വിശ്വസ നമ്മുടെ റിൻസൻ ചാലക്കുടി, നമ്മുടെ സൈഫുദ്ദി, പിന്നെ നമ്മുടെ ദിവ്യ സന്തോഷ്, പിന്നെ നമ്മുടെ നദീറ പത്തനത്താണി, സുനിൽ അരിങ്ങാട്ടിലെ അനീഷ് കൊല്ലമ്പടി, മഹേഷ് പെരുവള്ളൂര്, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കേട്ടോ.
4: ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. യെസ്. അപ്പൊ എന്തായാലും മുഹമ്മദ് ഏട്ടനാണ് വിളിച്ചത്. ഈ പറഞ്ഞ പോലെ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ ജീവിതത്തിൽ എന്തായാലും വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പത്ത് വരെ നമ്മൾ പഠിക്കുന്ന ഒരു ലോകത്തിനേക്കാൾ കുറച്ചും കൂടി ഒരു ഡിഫറെന്റ് വേൾഡ് ആണ് നമ്മളൊരു പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം നല്ല മെമ്മറീസ് ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ, നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാവട്ടെ, നല്ല അധ്യാപകരുണ്ടാവട്ടെ, നല്ല സ്കൂളും അന്തരീക്ഷവും ഒക്കെ അവരുടെ തീർച്ചയായിട്ടും അവരുടെ ഒരു ഡെവലപ്മെന്റ് ആസ് എ പേഴ്സൺ അല്ലേ. നമ്മളിപ്പോ സ്കൂളിൽ പോകുന്നത് പഠിക്കുക അല്ലെങ്കിൽ ജോലി കിട്ടുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ ഒരു ഒരു വല്ലാത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല വ്യക്തിത്വം ഉണ്ടാവുക, മറ്റുള്ളവരോട് പെരുമാറാൻ പഠിക്കുക, അല്ലെങ്കിൽ ഡിസിപ്ലിൻ പഠിക്കുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ പത്താം ക്ലാസ്സിൽ നിന്ന്

പോകുന്ന കുട്ടികളെല്ലാവരും കൊടയെടുത്തും പുറത്തു പോകുന്നവരൊക്കെ റെയിൻകോട്ടും കൊടയൊക്കെ കയ്യിൽ കരുതിയിട്ട് തന്നെ പൊക്കോളൂ. എന്നെ അറിയന്താൽ എന്ന സിനിമയിൽ നിന്ന് മഴ ഇവരെ പോകുതേ എന്ന് പറഞ്ഞ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീറ ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

0: ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും. പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും. രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591973939.
6: യെസ് അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം, ദിസ് ഇസ് RJ ഹീറ വിത്ത് യു. എന്റെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
7: ഹലോ, ഇത് റാണി വർഗീസ് ആണ്.
6: ഹായ് റാണി വർഗീസ്, ഇത് എവിടെന്നാ വിളിക്കുന്നേ?
7: ഞാൻ ചേരാനല്ലോ, ചേരാനല്ലോ.
6: ഇടപ്പള്ളി ഇവിടെ തന്നെയാണോ? പാലക്കാടാണോ?
7: പാലക്കാടല്ല.
6: എവിടെയാണ്?
7: ഇടപ്പള്ളി ലൂലുമോളൊക്കെ കേട്ടിട്ടില്ലേ?
6: പിന്നെ എറണാകുളത്തു നിന്നാണ് വിളിക്കണേ. അപ്പൊ
7: എറണാകുളത്തു നിന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്.
6: അടിപൊളി.
7: പിടിച്ച് അങ്ങോട്ട് വന്നേക്കണ. അഹല്യയിലോട്ട്
6: വന്നിട്ടുണ്ടോ?
7: ഞാൻ വന്നിട്ടില്ല.
6: പിന്നെ ആരാ വന്നിരിക്കുന്നേ?
7: എങ്ങും വന്നിട്ടില്ല, അങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ പക്ഷെ 2.5 വർഷമായിട്ട് നിങ്ങളുടെ അഹല്യ കേൾക്കുന്ന ഒരു ശ്രോതാവാണ്.
6: ആണോ? അടിപൊളി അടിപൊളി. അപ്പൊ എന്താണ് എറണാകുളത്ത് വിശേഷം?
7: മഴയൊക്കെ ഒരു വിശേഷം
6: ആണ്. ഓക്കെ, അപ്പൊ പറയൂ റാണി വർഗീസ് ചേച്ചിയുടെ +1 +2.
7: എന്റെ ഇത് കഴിഞ്ഞു, ഞാൻ പീഡിയൊക്കെ പഠിച്ചതാണ്, കമ്പ്യൂട്ടർ ഒക്കെ കഴിഞ്ഞാണ്. പക്ഷെ എന്റെ ഇത് കഴിഞ്ഞു, എന്റെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് എന്റെ അനീത്ര പോകുന്നതായിട്ട് ഡിഗ്രിക്ക് അവനെ കൊണ്ട് ഭാരത് മാതാ കോളേജില് അഡ്മിഷന് വേണ്ടി പോയിരുന്നു. അപ്പൊ ഞാനും ഇതേപോലെ ഓർത്ത് ഈ പറയണതെല്ലാം.
6: ആണോ?
7: എന്റെ കാലഘട്ടം ഞാൻ ഓർത്ത്, ഇനിയിപ്പോ അവന്റെ കാലഘട്ടമാണ്.
6: അതെ അതെ, തീർച്ചയായിട്ടും. നമ്മള് പോയിരുന്ന ഒരു കാലഘട്ടത്തിലേ അല്ലല്ലോ കുട്ടികൾ ഇപ്പൊ പോകുന്നത്. അപ്പൊ എന്റയർലി ഡിഫറെന്റ് ആണത്.
7: പക്ഷെ സാർമാരൊക്കെ ഇപ്പൊ നല്ലൊരു ഇതാണ്, ഫ്രണ്ട്ലി ഇതാണ്, ഫ്രണ്ട്ലി ആയിട്ടാണ് സംസാരിക്കണത് എല്ലാം പിള്ളേരുടെ അടുത്തൊക്കെ. പക്ഷെ ഞങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഇത്തിരി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു.
6: നമുക്കൊന്നും സംസാരിക്കാൻ തന്നെ തന്നെ പേടിയായിരിക്കും അല്ലേ?
7: പേടിയായിരുന്നു. ഇതിപ്പോ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ നമ്മള് തന്നെ ആലോചിക്കണ, അപ്പൊ സാറ് ഇത്ര ഫ്രണ്ട്ലി ആവാന്നിട്ട് എന്തായിരിക്കും അപ്പൊ കോളേജിലൊക്കെ
6: എന്തും ചെയ്യാന്നൊക്കെ പിള്ളേർക്ക്.
7: പക്ഷെ സ്ട്രിക്റ്റ് ആയിരിക്കും പറഞ്ഞേ, പക്ഷെ അധികം അമിതമായിട്ട് അങ്ങോട്ട് ഇതില്ല.
6: ഓക്കെ ഓക്കെ, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലേ?
7: ഉണ്ട്. അതെ,
6: അത് തീർച്ചയായിട്ടും നല്ലതാണ് കുട്ടികൾക്ക്. പക്ഷെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള അധ്യാപകർ ഉണ്ടാവുമ്പോ കുറച്ചും കൂടി അവർക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെ.
7: അപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ അതാണോ ഓർമ്മ വന്നത്, എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഞാൻ അപ്പോ.
6: സാരമില്ല സാരമില്ല, പോയതൊക്കെ പോയി. ഇനിയിപ്പോ എന്തായാലും പിള്ളേർക്കെങ്കിലും നല്ലത് കിട്ടട്ടെ അല്ലേ?
7: അതെ, പക്ഷെ ഞാൻ സപ്പോർട്ടാണ് പിള്ളേരോട്. പക്ഷെ ഇവൻ ഇതിന് സൈലന്റാ.
6: ആണോ? ഓക്കേ, ശരി ശരി.
7: അവനെ കൂടി ലോക്കൽ ഗാർഡിയൻ ആയിട്ട് പോകാനുള്ള ഒരു
6: ഓക്കെ ഓക്കെ ശരി. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വിളിച്ചതിൽ കേട്ടോ. ഇന്ന് നമുക്ക് ആർക്കപ്പൊ വിഷസ് കൊടുക്കണ്ടേ?
7: ഫ്രഷേഴ്സ് ഡേ അല്ലേ, ഫ്രഷേഴ്സിന് വേണ്ടി ഇരിക്കട്ടെ അല്ലേ?
6: അല്ല പിന്നെ, എല്ലാ പിള്ളേർക്കും വേണ്ടി നമുക്ക്,
7: അവർക്ക് വേണ്ടി ആരാമൻ നിറച്ചുള്ള പാട്ടും കൂടി വെക്കണേ.
6: ഏതാണ്?
7: സീനിയേഴ്സിലെ ആരാമൻ നിറഞ്ഞ ആഘോഷം.
6: ആ എല്ലാരും നിറഞ്ഞാട്ടെ.
7: അതെ,
6: നന്നേ പാടുന്നുണ്ടല്ലോ.
7: ഓക്കെ,
6: എന്തായാലും താങ്ക് യു കേട്ടോ. അപ്പൊ കൊച്ചി വീട്ടിലെല്ലാരും
7: ഹീര വന്നപ്പോ ആ എൻട്രി ഒക്കെ ഞാൻ വിചാരിച്ചു മനസ്സിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ സുനിലും ഹീരയും കൂടി അവതരിപ്പിച്ചില്ലേ, അന്ന് ഞാനൊരു പാട്ട് പാടണമെന്നൊക്കെ വിചാരിച്ച വീരവണ്ടിക്കൊട്ടയിലെ ആ പാട്ടില്.
6: ഓക്കെ, രസമായിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നല്ല എനർജറ്റിക് ആണ് കേട്ടോ ചേച്ചി, എനിക്ക് സംസാരിക്കുമ്പോ ഭയങ്കര സന്തോഷം. ഓക്കെ ചേച്ചി, അപ്പൊ നല്ല ദിവസം അവിടെ എല്ലാരോടും അന്വേഷിച്ചു എന്ന് പറയൂ കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ റാണി ചേച്ചിയാണ് വിളിച്ചത്. നല്ല പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു ശബ്ദം, നല്ല അടിപൊളിയായിട്ട് നമ്മളോട് സംസാരിച്ചു. അപ്പൊ ഈ പറഞ്ഞ പോലെ അടുത്ത കോളർ ഇനി എന്താ നമ്മളോട് പറയുന്നത് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
8: ഹലോ, വണക്കം ടീച്ചർ.
6: വണക്കം ടീച്ചർന്നോ? ഇത് ആരാണ്? ഇത് ഏതാ സ്റ്റുഡന്റ്?
8: നാരാജ് പേസർമാ.
6: ഓക്കെ, എപ്പി ഇരിക്കീങ്ക?
8: നല്ലா இருக்கமா.
6: ஓகே, அப்ப சொல்லுங்க, உங்களோட பிளஸ் ஒன் பிளஸ் டூ அந்த காலத்துக்கு எல்லாம் திரும்பி போலாமா?
8: அந்த காலத்துல பிளஸ் ஒன் பிளஸ் டூ அது நான் திரும்பி பார்க்காத ஆளுமா நானு. மூணாவது படிச்சேன்.
6: எவ்வளோ?
8: மூணாவது.
6: மூணாவதா? அதுக்கு அப்புறம் கம்ப்ளீட் பண்ணல?
8: இல்லம்மா,
6: அன்னைக்கு கம்ப்ளீட் பண்ணல.
8: அந்த காலத்துல எல்லாம் வந்து வறுமைமா, சொந்த வீடு கிடையாது, ஊர் ஊரா போய் படிக்கிறது ஒரு பக்கம். கோயம்புத்தூர்ல ரெண்டாவது படிச்சேன், சித்தூர்ல வந்து மூணாவது படிச்சேன், பின்ன படிக்கவே முடியல.
6: ஓகே, பசங்களை எல்லாம் படிக்க வச்சீங்கல்ல?
8: பையன் படிச்சுட்டு இருக்கிறாமா, பையன் இதெல்லாம் முடிஞ்சது. இப்போ RRB இதுக்கு படிச்சுட்டு இருக்கிறான் ஒரே பையன்.
6: ஓகே,
8: அவங்க பார்க்கும் போது எங்களுக்கு சந்தோஷமா இருக்குதுமா.
6: சரி, அவங்கள ஸ்கூல்ல அனுப்பும் போது எப்படி இருக்கும், உங்களோட மனநிலை எப்படி இருக்கும்?
8: சந்தோஷம்.
6: அப்படியா?
8: ஆமா, ஏன்னா நாங்க படிக்காத இப்ப எங்களுக்கு ஆசையா இருக்குது, அதெல்லாம் படிக்கலையே அப்படிங்கறது ஒரு ஆசை இருக்குது. ஆனா எனக்கு முடியல, ஆனா இன்னைக்கு பசங்களை படிக்க வைக்கணுங்கறதுக்காக நாங்க படிக்க வைக்கிறோம்.
6: ஓ, அப்ப அந்த ஆசையெல்லாம் பசங்களால நிறைவேற்றுறீங்க இல்ல? സൂപ്പർ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിങ്. അപ്പൊ മോനോട് എന്തായാലും അന്വേഷിച്ചു എന്ന് പറയൂ. ഓക്കെ
8: ഓക്കെ.
6: അപ്പൊ ആർക്കാ ഇന്ന് വിഷസ് കൊടുക്കണ്ടേ?
8: എല്ലാ
6: പിള്ളേർക്കും. ഓക്കെ ശരി, താങ്ക് യു, ബൈ ട്ടോ. യെസ്, അപ്പൊ എന്തായാലും എല്ലാ പിള്ളേർക്കും ദേ വിഷസ് പറഞ്ഞിട്ടുണ്ട് നാഗരാജൻ ചേട്ടൻ. ആൻഡ് ഇതാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തർക്കും പല മെമ്മറീസ് ആയിരിക്കും സ്കൂളുമായിട്ട്. സ്പെഷ്യലി ഈ പ്ലസ് വൺ പ്ലസ് ടു കോളേജ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും പല കോളേജിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പൊ ഈ ചില കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയാറുണ്ട്, എനിക്ക് കോളേജ് ഇഷ്ടമേ അല്ല, എനിക്ക് സ്കൂൾ ഇഷ്ടമേ അല്ല, എനിക്ക് പോകാനേ ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട് കേട്ടോ. വി ഡോണ്ട് തിങ്ക് ലൈക്ക് അവരെന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ചില കുട്ടികൾക്ക് അങ്ങനെയാണ്, എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസസ് ആണ് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും കിട്ടാന്ന് നിർബന്ധമൊന്നുമില്ല. ഇറ്റ്സ് മോർ ലൈക്ക് ലക്ക് എന്ന് എനിക്ക് തോന്നുന്നത്. ചില കുട്ടികൾക്ക് നല്ല ടീച്ചേഴ്സ് കിട്ടും, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സിനെ കിട്ടും, അതൊരു ഭാഗ്യമായിട്ട് തന്നെ എനിക്കും തോന്നേ. പക്ഷെ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ദാറ്റ് നേരത്തെ റാണി ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെ കട്ടക്കി നിൽക്കുന്ന കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ ഞാൻ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ കൊമേഴ്സുകാരും സയൻസുകാരും തമ്മിലൊക്കെ ഫൈറ്റ് നടക്കുന്ന സമയമാണ്. ഞങ്ങൾ രണ്ട് സയൻസ് ക്ലാസ്സും ഒരു കൊമേഴ്സ് ക്ലാസ്സുമാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ നടത്തുന്ന സമയത്തും അല്ലെങ്കിൽ പല കോമ്പറ്റീഷൻസും നടത്തുന്ന സമയത്തൊക്കെ ഇവരായിട്ട് ഭയങ്കര ഫൈറ്റ് വരിക. നമ്മളിങ്ങനെ ഭയങ്കര ദേഷ്യം എന്നല്ല, നമുക്കൊരു ഒരു കോമ്പറ്റീഷൻ മെന്റാലിറ്റി ഭയങ്കര ഹെൽത്തി ആയിട്ട് അവിടെ നടക്കാറുണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം ടീച്ചേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾക്ക് ഇപ്പം ഞാൻ പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു ബയോമാത്സ് ആയിരുന്നു എങ്കിലും നമ്മൾ പഠിപ്പിൻ്റെ ഒപ്പം തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. പല പല ഇനീഷ്യേറ്റീവ് NSS പോലെയുള്ള, എനിക്ക് പറയാനുള്ളത് കുട്ടികളോട് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ NSS ഉള്ള സ്കൂളുകളുണ്ട്, NCC ഉള്ള സ്കൂളുകളുണ്ട്, പിന്നെന്താണ് അങ്ങനെ കുറേ പ്രോഗ്രാംസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുമല്ലോ. നേച്ചർ റിലേറ്റഡ് കുറേ പ്രോഗ്രാംസ് ഉണ്ട്, ഇതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ കുട്ടികൾ പഠിക്കാൻ മാത്രമാണ്. ഇപ്പൊ ചിലരുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു അവരെ ഒന്നിലേക്കും തിരിക്കരുത്, അവരെ പഠിപ്പിക്കണം, ഡെഫിനറ്റ്ലി പഠിപ്പിക്കണം. അവരിപ്പോ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അങ്ങനെ ഒത്തിരി കുട്ടികളുണ്ടായിരിക്കും. പക്ഷെ അതിന്റെ ഒപ്പം ഇമ്പോർട്ടന്റ് ആണ് അവർ ഇത്തരം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും കൂടെ പാർട്ടാകുന്നു, കുട്ടികളോട് കൂടുതൽ സംസാരിക്കുന്നു, കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടിയൊക്കെ ആക്റ്റീവായി കാര്യങ്ങളിൽ നിലനിൽക്കുക എന്ന് പറയുന്നതും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊക്കെ NSS ഉണ്ടായിരുന്നു കോളേജിൽ, അതേപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഉള്ള സമയത്ത് നമ്മൾ മാക്സിമം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഒരു സ്റ്റേജിനെ ഫേസ് ചെയ്യാനോ ഒരു ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യാനോ ഞാൻ അത്ര പേടിച്ചിട്ടില്ല. ഇറ്റ്സ് ബിക്കോസ് നമ്മൾ ഈ സ്കൂൾ തൊട്ടേ നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് ഫേസ് ചെയ്ത് നമുക്ക് അതും ഒരു കോൺഫിഡൻസ് നമ്മൾ തന്നെ അറിയാതെ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ആർ ജി ആയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു മൈക്കിന്റെ മുന്നിലിരുന്ന് സംസാരിക്കുമ്പോൾ ഒരു ടെൻഷൻ ഇല്ലാതെ അല്ലെങ്കിൽ വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റിയത് ഡെഫിനറ്റ്ലി വെൻ ഗോയിങ് ബാക്ക് ടു മൈ സ്കൂൾ ഡേയ്സ് ആൻഡ് കോളേജ് ഡേയ്സ് അതിന് വലിയൊരു റോൾ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഇനീഷ്യേറ്റീവ്സ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഇല്ലെങ്കിൽ നമ്മൾ പാരന്റ്സ് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ അവരെ കട്ട സപ്പോർട്ടോടുകൂടി അവരുടെ ഏത് ഭാഗത്താണോ അവരുടെ ടാലന്റ് ഉള്ളത് അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ നമ്മൾ അടുത്ത പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ്. ആൻഡ് ഇത് നമ്മുടെ ചതിക്കാത്ത ചന്തു എന്ന് പറഞ്ഞ സിനിമയിൽ നിന്നാണ് പാട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നല്ല പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ എല്ലാ പിള്ളേർക്കുമാണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും വിഷസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വിഷൊക്കെ കേട്ട് ഇതേ നമുക്ക് തിരിച്ചു വരാം. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരും നിങ്ങളുടെ കൂടെ അഹല്യ FM. ദിസ് ഇസ് RJ ഹീറ. സ്റ്റേ ട്യൂൺഡ്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
5: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
6: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4.
7: യെസ്, അങ്ങനെ സമയം ദേ 8 മണി കഴിഞ്ഞ് 45 മിനിറ്റും കഴിയുമ്പോ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ഇത് ആരാണ്?
8: നിഷാന്ത്,
7: എവിടുന്ന വിളിക്കണേ?
8: എറണാകുളം.
7: എറണാകുളം, സുഖാണോ?
8: എന്റെ
7: അമ്മ ഭയങ്കര ബഹളാണല്ലോ അവിടെ. ആരെവിടെയത്? എവിടെയാ?
8: യാത്രയിലാണ്, സഞ്ചാരം.
7: ആ ഓക്കെ, ശരി. അപ്പൊ നിഷാന്ത് പറയൂ, എങ്ങനെയാണ് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തെ ഓർമ്മ?
8: പഠിച്ചിട്ടില്ല.
7: അതെന്തോ പറ്റി? അതെന്തോ പറ്റി?
8: പഠിച്ചില്ല.
7: അത്ര തന്നെ അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ എന്താ ചെയ്യണേ? ഓക്കെ ശരി, അപ്പൊ പറയുന്ന ആർക്കാണ് വിശ്വസ്?
8: ഇന്ന് വിശ്വസ്, എന്റെ അങ്കിള്, സുനിയങ്കിള്,
7: ഓക്കെ. അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് വെക്കാം അല്ലേ?
8: പിന്നെ സുനിലിനും, വർഷ, അബി, പിന്നെ ഒരാളും അയില്യ.
7: അയില്യ, പിന്നെ
8: പിന്നെ പാലക്കാടുള്ള എന്റെ ചങ്ങാതി ഒരിക്കലും.
7: അപ്പൊ എനിക്കില്ലേ? ഓക്കെ ശരി നിഷാന്ത്, ഓക്കെ ബൈ ബൈ, താങ്ക് യു ബൈ. അപ്പൊ നിഷാന്ത് ആണ് വിളിച്ചത്. നിഷാന്തിന് അപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഒന്നും പഠിക്കാൻ പറ്റിയില്ല, പക്ഷെ എല്ലാവർക്കും വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് വിഷസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കാം. സോ ഇതുപോലെ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിലേക്കുള്ള നമ്മളുടെ കുട്ടികൾ, പുതിയ കുട്ടികൾ ചുവടെടുത്ത് വെക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ആണ് നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. ആൻഡ് ഒബ്വിയസ്ലി നമുക്കറിയാം, ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊരു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലെ. നമ്മൾ പുതിയൊരു സ്കൂളിലേക്ക് പോകുന്നു, ചില കുട്ടികൾക്ക് ഭയങ്കര പേടിയായിരിക്കും. ഇപ്പോൾ പുതിയ സ്കൂളിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമോ, എന്റെ പഴയ കൂട്ടുകാരെയൊക്കെ വിട്ടിട്ട് പോകാൻ മടിയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ടോ അല്ലെ. നമ്മൾ എപ്പോഴും വിചാരിക്കുക നമ്മൾ സ്കൂളുകൾ എപ്പോഴും നോട്ടീസ് ചെയ്യുക എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അല്ലെ, ഫുൾ കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളോടും വളരെ ഇൻട്രസ്റ്റോടുകൂടി മാക്സിമം ഇൻവോൾവ് ആകുന്ന കുട്ടികളാണ് പൊതുവെ നമ്മൾ സ്കൂളുകളിൽ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഓർത്തിരിക്കുന്നുണ്ടാവുക. പക്ഷെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ട്, പക്ഷെ അവർ ചിലപ്പോൾ ബാക്ക് സ്റ്റേജിലിരുന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ നന്നായി പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ ശരിക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ പുറകിൽ പോകുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അല്ലെ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് എല്ലാ കുട്ടികളും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് എക്സ്ട്രോവേർട്ട് ആക്കാനുള്ള ചെറിയ ചെറിയ ശ്രമങ്ങൾ നടത്തിയാൽ നന്നായിരിക്കും എന്ന് തോന്നാറുണ്ട്. ഇത് അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
9: മനോഹരൻ.
7: മനോഹരൻ ചേട്ടാ, ഇത് എവിടെ നിന്നാ വിളിക്കണേ?
9: മേലെ പോകാൻ തുടർന്ന് പറയും.
7: ഓക്കെ, സുഖാണോ?
9: ആ സുഖമായിരിക്കുന്നു.
7: ഓക്കെ, അപ്പൊ മനോഹരൻ ചേട്ടൻ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടുണ്ടോ?
9: അതെ, ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചത്.
7: ആഹാ, പറയൂ, അപ്പൊ പ്രീ ഡിഗ്രി എക്സ്പീരിയൻസ് ഒക്കെ പറയൂ.
9: പ്രീ ഡിഗ്രി അങ്ങനെ പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസ് ഒന്നുമില്ല. അല്ലല്ല, അങ്ങനെ ഒരു എന്താ പറയുക, പ്രവേശനം എന്നുള്ള ഒരു ഇതില്ല, പ്രൈവറ്റ് സ്റ്റഡി ആയിരുന്നു. ആ പിന്നെ അത് ലാസ്റ്റ് ബാച്ച് ആയിരുന്നു ഞങ്ങളുടെ പ്രീ ഡിഗ്രി. അതിനുശേഷം പ്ലസ് വൺ പ്ലസ് ടു സ്റ്റാർട്ട് ചെയ്തത് സ്കൂളുകളിലെല്ലാം.
7: ഓക്കെ, അപ്പൊ ഏത് സ്കൂളിലാണ് പഠിച്ചത്?
9: പ്രൈവറ്റ് സ്റ്റഡി ആയിരുന്നു, ഒരു സുരഭി എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്.
7: ശരി ശരി, അപ്പൊ അവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇപ്പോഴും കണക്ഷൻസ് ഉണ്ടോ?
9: അതെ അതെ അതെ, ഉണ്ട്.
7: ഓക്കെ, അപ്പൊ എന്തായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു?
9: ഹ്യൂമാനിറ്റീസ് ആയിരുന്നു.
7: ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഓ നൈസ് നൈസ്. അപ്പൊ അന്ന് ഹ്യൂമാനിറ്റീസ് എടുക്കാനുള്ള ഒരു ഡിസിഷൻ എങ്ങനെയാ വന്നേ?
9: അല്ലല്ല, എനിക്ക് മാത്സിനോട് കുറച്ച് പുറകിലായിരുന്നു, അതുകൊണ്ട് കൊമേഴ്സിലേക്ക് പോയില്ല.
7: ഓക്കെ,
9: പിന്നെ ഹ്യൂമാനിറ്റീസ് അത് കുറെ വായിക്കാനുണ്ട്, എനിക്ക് ഇഷ്ടമായിരുന്നു ഹ്യൂമാനിറ്റീസ്, അതുകൊണ്ട് അതിലേക്ക് കയറിയത്.
7: ഓക്കെ, ശരി ശരി. അപ്പോ ഇപ്പോഴും അവിടെ നിന്ന് ഇങ്ങനെ മറക്കാത്ത എന്തെങ്കിലും മെമ്മറി ഒക്കെ ഉണ്ടോ മനസ്സില്?
9: മെമ്മറീസ് പറഞ്ഞാ സുഹൃത്തുക്കളുണ്ട്, അതുമായിട്ട് കണക്ഷൻ ഉണ്ട്, വിളിക്കാറുണ്ട്. പിന്നെ അന്നത്തെ പോലെ സൗകര്യം കുറവല്ലല്ലോ, ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് സുഹൃത്തുക്കളായിട്ട് ഇന്നും കണക്ഷൻ ഉണ്ട്.
7: ഓക്കെ ശരി, അപ്പൊ എന്തായാലും ഇന്ന് ആർക്കാ നമുക്ക് വിശ്വസം കൊടുക്കണ്ടേ?
9: വിശ്വസം ഇന്ന് പ്ലസ് വണ്ണിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുട്ടികൾക്കും.
7: ശരി, ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
9: രണ്ടുപേര് പാട്ട് പാടിക്കോട്ടെ?
7: ആ പാടിക്കോളൂ,
9: ഏതായാലും കുഴപ്പമില്ലല്ലോ.
7: ഇല്ല ഇല്ല, പാടിക്കോളൂ.
9: കണ്ണുക്കൊരു വണ്ണക്കിളി, കാതുക്കൊരു ഗാനക്കു

0: പങ്കു മൂച്ച് വാണ്ടാക വേണ്ടും വാവാ കണ്ണി രാസാത്തിയുണ്ണ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത് പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനി ഉണ്ണ തേടുത് രാസാത്തിയുണ്ണ കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്.
1: താങ്ക് യു ചേട്ടാ, ശരി കേട്ടോ, ബൈ ബൈ. അപ്പൊ മനോഹരൻ ചേട്ടനാണ് മനോഹരമായിട്ട് നമുക്ക് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത്, പലർക്കും നല്ലതും മോശവുമായ മെമ്മറീസ് ഒക്കെ ഉണ്ടായിരിക്കും. ആൻഡ് അതിൽ നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ എടുക്കുക അല്ലേ. നമ്മുടെ ലൈഫിൽ മോശം കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
2: നമസ്കാരം, കീര, ഫോട്ടോഗ്രാഫർ ചന്ദ്രേട്ടൻ, കോയമ്പത്തൂർ.
1: ചന്ദ്രേട്ട, സുഖാണോ?
2: സുഖാണ്.
1: ഓക്കെ, അപ്പൊ ചന്ദ്രേട്ടൻ പ്ലസ് വൺ പ്ലസ് ടു മെമ്മറീസ് ഒക്കെ ഉണ്ടോ?
2: ഓ, ഉണ്ട്. 1973 ഞങ്ങൾക്ക് എസ് എൽ സി ആണ്, സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് അന്ന്. അന്നത്തെ കാലത്തേക്ക് 100 മാർക്കിന് 35 മാർക്ക് എടുത്താൽ മതി പാസ്സാകും.
1: ശരി, അപ്പൊ ചന്ദ്രൻ ചേട്ടൻ എത്ര മാർക്ക് ഉണ്ടായിരുന്നു?
2: അന്നൊക്കെ പാസ് മാർക്ക് മാത്രമേ എടുത്തു ഞാൻ. അതിനുശേഷം ജോലിക്ക് ചേർന്നു, ഒരു ടെക്സ്റ്റൈൽ മില്ലിൽ ജോലിക്ക് ചേർന്നു. അന്നത്തെ 73 5000 രൂപയുടെ ശമ്പളം ഒരു മാസത്തിന്. അങ്ങനെ ജോലിക്ക് ചേർന്നു, 25 വർഷം ജോലി എടുത്തു, പിന്നെ റിട്ടയർഡായി. പിന്നെ അതിനുശേഷം ഫോട്ടോഗ്രാഫി പഠിച്ച് സ്റ്റുഡിയോ വെച്ചു.
1: ശരി ശരി,
2: അന്നത്തെ കാലത്ത് എന്താണ് ഓർമ്മകൾ.
1: മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഇന്ന് നമുക്ക് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
2: ഇന്ന് ഈ ടോപ്പിക് കൊണ്ടുവന്ന കീരയ്ക്ക് ഫസ്റ്റ്
1: ശരി. ഓക്കെ ചേട്ടാ, താങ്ക് യു കേട്ടോ, ബൈ ബൈ. അപ്പൊ എന്തായാലും ചന്ദ്രൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ചന്ദ്രൻ ചേട്ടന് കൊറേ മെമ്മറീസ് ഉണ്ട് ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട്. അപ്പൊ ഇതുപോലെ പലർക്കും പല മെമ്മറീസ് ഉണ്ടായിരിക്കും നമ്മുടെ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് പലർക്കും പല മെമ്മറീസ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ കൂടെ അടുത്ത കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ
3: ഹലോ
1: ഹലോ, ഇതാരാ?
3: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
3: ഞാൻ റേഡിയോന്റെ സൗണ്ട് തന്നെയാണ് കേട്ടെ.
1: എന്താണ്,
3: എന്തൊക്കെയാണ് വിശേഷങ്ങള്? സുഖല്ലേ?
1: സുഖാണ്, സുഖായിട്ടിരിക്കുന്നു. അവിടെ എന്താ വിശേഷം?
3: ആ, അങ്ങനെ പോണു. നമ്മുടെ വിശേഷം എന്ത്? അതില് പച്ചക്കറി മുറിക്ക, തേങ്ങ അരിക്ക, അത് ഹോട്ടലാണ്, നാണൂസ്.
1: ഓ ഓക്കെ ഓക്കെ, അപ്പൊ അതിന്റെ തിരക്കിലാണ് അല്ലേ? ഓക്കെ, പേര് പറഞ്ഞില്ലല്ലോ.
3: നാണുവേട്ടൻ.
1: നാണുവേട്ടൻ, ഓക്കെ. നാണുവേട്ട സ്കൂളില് പഠിച്ചിട്ടുണ്ടോ? എത്ര വരെ പഠിച്ചു?
3: അയ്യോ, ഞാൻ പകുതി എസ് എസ് എൽ സി.
1: പകുതി എസ് എസ് എൽ സിയോ? അത് പുതിയൊരു പഠിത്താണല്ലോ. പകുതി വരെ പോയുള്ളൂ അല്ലേ. ഓക്കെ ശരി, അപ്പൊ ഇന്ന് നമുക്ക് ആർക്കാ വിശ്വസ് കൊടുക്കണ്ടേ?
3: കേട്ടുകൂടുന്ന എല്ലാവർക്കും.
1: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ, ബൈ ട്ടോ.
3: ഓക്കെ,
1: അപ്പൊ നാണുവേട്ടനാണ് നമ്മള് വിളിച്ചത്. അപ്പൊ നാണുവേട്ടന് രാവിലെ തിരക്കൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും വിഷസ് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഞാൻ പറഞ്ഞു വന്നത് പല മെമ്മറീസും നമുക്ക് ഉണ്ടായിരിക്കും, നല്ലതും ചീത്തയുമായിട്ടുള്ള മെമ്മറീസ്. ചിലപ്പോൾ സ്കൂളുകളിൽ നിന്നോ അല്ലെങ്കിൽ മോശമായ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നല്ലതുകൾ മാത്രം എടുക്കുക, നല്ല കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. ഒരു കോളറും കൂടെ നമ്മുടെ കൂടെ ലാസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
4: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ആ, കണ്ണൻ ചേട്ടാ, സുഖാണോ? ഓക്കെ, അപ്പൊ കണ്ണൻ ചേട്ടാ എത്ര വരെ പഠിച്ചു?
4: 8ാം ക്ലാസ് വരെ പഠിച്ചു.
1: 8ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ പഠിക്കാൻ?
4: കളിക്കല്ല, പഠിക്കും. മറ്റേ സ്കൂളിൽ പോണ സമയത്ത് തന്നെ നമ്മള് പണി
1: പഠിച്ചിട്ടുണ്ടായിരുന്നു.
4: ആണോ? പണി. രണ്ടും കൂടി പോയപ്പോ വേണ്ട വെച്ചു.
1: ശരി, ഓക്കെ. അപ്പൊ മക്കളൊക്കെ എത്ര വരെ പഠിച്ചു?
4: ആ, മക്കളിനൊക്കെ പഠിച്ചു. മക്കളൊക്കെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ഒരാൾക്ക് വലിയ മകൾക്ക് ജോലി കിട്ടി. മേരിയാണ് പേര്, ചെന്നൈയിലാണ്.
1: ആഹാ, നൈസ്. അപ്പൊ മക്കള് ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോ പുതിയ സ്ഥലത്തൊക്കെ പോകുമ്പോ പേടി ഉണ്ടാവാറുണ്ടോ?
4: ഇല്ല, പേടിയൊന്നുമില്ല. അവര് 10ാം ക്ലാസ് പിള്ളേർ പ്ലസ് ടു ആയിരുന്നു. പ്ലസ് ടു എല്ലാം പ്ലസ് നല്ല മാർക്ക് പാസ്സായി. വലിയ മകൾക്ക് ചെന്നൈയിൽ ജോലി കിട്ടി, ഒരു വർഷമായി. ഇപ്പൊ ചെറിയ മകൾ ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
1: ശരി ശരി, അപ്പൊ നല്ല ഹാപ്പിയാണ്.
4: അതെ, മിലിറ്ററി പോലീസിന്റെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ക്ലാസ്സിൽ പോകുന്നുണ്ട്.
1: അല്ല പിന്നെ, നമ്മൾ പഠിച്ചില്ലെങ്കിലും മക്കൾ പഠിച്ചിരിക്കും അല്ലേ. ഉറപ്പായിട്ട് നല്ല കാര്യം കേട്ടോ ചേട്ടാ. അപ്പൊ നമുക്ക് ആർക്കും ഇന്ന് വിശ്വസ് കൊടുക്കണ്ടേ? ഓക്കെ ചേട്ടാ, താങ്ക് യു, ബൈ ബൈ. അപ്പൊ കണ്ണൻ ചേട്ടനാണ് വിളിച്ചത്, എല്ലാവർക്കും വിഷസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് വരാൻ ഇങ്ങനെ നോക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാല്, നമ്മൾ പഠിച്ചില്ലെങ്കിലും മക്കള് പഠിക്കണം എന്ന് വിചാരിക്കുന്ന അച്ഛനമ്മമാരാണ് നമുക്കുള്ളത് അല്ലെ. പലരും പഠിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഇപ്പൊ എന്റെ അമ്മയും അച്ഛനും, എന്റെ അമ്മ ആകെ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എന്റെ അച്ഛൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇവർക്ക് രണ്ടുപേർക്കും മക്കളെ പഠിപ്പിക്കണം എന്നുള്ളത് വലിയ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛന് പഠിക്കാൻ മടിയുള്ളതുകൊണ്ട് അച്ഛൻ പറയും പറ്റണത് പോലെ പഠിച്ചാൽ മതി എന്ന് പറയും. പക്ഷെ അമ്മ എങ്ങനെയല്ല, അമ്മ പഠിക്കാൻ നല്ല മിടുകിയായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് പഠിക്കാൻ സാധിച്ചില്ല, ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. അപ്പൊ അമ്മ എപ്പോഴും എന്നോട് പറയും, പഠിക്കണം, പഠിത്തത്തിൽ ഉഴപ്പരുത്, നന്നായി പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ, എന്നാലേ ജോലി കിട്ടുള്ളൂ എന്നൊക്കെ എപ്പോഴും എന്നോട് പറയും കേട്ടോ. എന്നാലും ഞാൻ പഠിത്തവുമായി റിലേറ്റ് ചെയ്തിട്ടല്ല ഒരു ജോലി കിട്ടിയതെങ്കിലും ഞാൻ ഇങ്ങനെ എന്റെ നാവ് വെച്ചാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തൊണ്ട തൊഴിലാളികളാണ് നമ്മൾ തമാശക്ക് പറയാറുണ്ട്, തൊണ്ട വെച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ജോലി കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഒരു ഒരു ലക്ഷ്യം തന്നെയാണ്. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ, നമ്മളുടെ വ്യക്തിത്വ വികസനം കൂടി ഇതിന്റെ പാർട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിൽ നിന്നാണ് നമ്മൾ പാട്ട് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പലരും പറഞ്ഞിട്ടുണ്ട്. സോ ഞാനും പറയാണ്, എല്ലാവർക്കും നല്ലൊരു വിഷസ് കൊടുത്തുകൊണ്ട് ഇതേ നമ്മൾ അടുത്ത പാട്ട് കേൾക്കാൻ പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് RJ ഹീരയാണ്. പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

0: മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എം ബി എ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: യെസ്, അങ്ങനെ സമയം തീ 9 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ വിഷസ് ആണ്, നിങ്ങളുടെ കൂടെ RG ഹീരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ കുറെ പേരോട് സംസാരിച്ചു. ഇനി നമുക്ക് വാട്സപ്പിൽ വന്ന മെസ്സേജസ് വായിക്കാനുള്ള ഒരു സമയമാണ്. പ്രേമാനന്ദൻ ചേട്ടൻ ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്, തിരിച്ചും തീ ഒരു ഗുഡ് മോർണിംഗ് പറയുന്നു. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ആരാണ്, കുറെ സ്റ്റിക്കേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ പറ്റത്തില്ലല്ലോ. ആൻഡ് അടുത്ത മെസ്സേജ് വീണ്ടും കുറെ സ്റ്റിക്കറുകളാണ്. മാക്സിമം ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് അയക്കാൻ നോക്കൂട്ടോ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഈ പിക്ചർ മെസ്സേജ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, അടുത്ത മെസ്സേജ്. ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്. ഇന്ന് +1 ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ആശംസകളും നന്മകളും നേരുന്നു. ഒപ്പം ഇന്ന് ജന്മദിനം, വിവാഹവാർഷികം, മറ്റ് വിശേഷങ്ങളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും 1000 ആശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നുകൊണ്ട് PV മുഹമ്മദ്, വടക്കേ വാവനൂർ എന്നാണ് മെസ്സേജ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു വിഷയം, ചേ നല്ലൊരു ദിവസമാകട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു. ആൻഡ് അടുത്ത മെസ്സേജ്. ഓക്കെ, ഹായ്. ഓർമ്മച്ചെപ്പ്, കാലം കാത്തുവെച്ച ഒരു സൗഹൃദക്കൂട്ട്, മാഞ്ഞുപോയ കൗമാരത്തിന്റെ വസന്തകാലത്തെ തിരികെ പിടിക്കാൻ ഇതാ നമ്മുടെ ഓർമ്മച്ചെപ്പ്. 5 പൂക്കളും ഒരു കാവൽക്കാരനുമായി പടുത്തുയർത്തിയ നമ്മുടെ ഈ കൊച്ചു സാമ്രാജ്യം കേവലം ഒരു ഗ്രൂപ്പല്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയ ഇന്നലകളുടെ ഇന്നലകളുടെ മനോഹരമായ ഒരു തുരുത്താണ്. കാലവും ദൂരവും നമ്മെ എവിടെയൊക്കെ എത്തിച്ചാലും 10-ാം ക്ലാസ്സിൽ ആ പഴയ ബെഞ്ചിലിരുന്ന് നമ്മൾ പങ്കുവച്ച ചിരിയും സ്വപ്നങ്ങളും ഈ ചെപ്പിൽ എന്നും സുരക്ഷിതമായിരിക്കും. ഓർമ്മകളുടെ ഈ സുഗന്ധം എന്നും നിലനിൽക്കട്ടെ. കളിചിരികളുമായി നമുക്കിനി ഇവിടെ ഒന്നിക്കാം. ഗ്രൂപ്പ് അംഗങ്ങളായ ജിജി, ജിനി, വിജിത, ജിക്സി, ശ്രീലക്ഷ്മി എന്നിവർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം നേർന്നുകൊണ്ട് ജിതിനാണ് തൃശൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ജിതിൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെസ്സേജ്. ജിതിനും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. എന്റെ അടുത്ത മെസ്സേജ്. ഹായ് അഹല്യ, ഗുഡ് മോർണിംഗ്. ഇന്ന് ടീച്ചറായി ജോലിയിൽ പ്രവേശിക്കുന്ന ഞങ്ങളുടെ ചേച്ചിയുടെ മകൾ അഞ്ജനയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സിന്ധു, പത്മകുമാർ, ചിറ്റൂർ. അപ്പൊ എന്തായാലും അഞ്ജന, അഞ്ജനയ്ക്ക് നല്ലൊരു ദിവസമാവട്ടെ, നല്ലൊരുപാട് കുട്ടികളും നല്ലൊരു ടീച്ചറായിട്ട് ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് ഓക്കെ നിഷാന്താണ്, പക്ഷെ എനിക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെയാണ് അയച്ചിരിക്കുന്നത്. സെൽവരാജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എന്റെ അനിയന്റെ ഭാര്യ ഭാഗ്യലക്ഷ്മിക്ക് 1000 ജന്മദിനാശംസകൾ. സെൽവരാജ് കൊഴിഞ്ഞാമ്പാറ. അപ്പൊ ഭാഗ്യലക്ഷ്മി, ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. എന്റെ അടുത്ത മെസ്സേജ് സുലയാണ് അയച്ചിട്ടുള്ളത്. നമുക്ക് തമ്മിലുള്ള വിശ്വാസം അതാണ് വലുത്. ആ വിശ്വാസം കരുത്തായി കൈമുതലായി കൂടെയുണ്ടെങ്കിൽ ജീവിത വഴികളിൽ വെളിച്ചമണയാതെ ഉണ്ടാകും. ഏതിരുട്ടിലും മുന്നേറാനുള്ള സാധ്യതയായി കൂടെ അത് നിലനിൽക്കും. നിലനിൽക്കും. ഒരുപാട് തയ്യാറെടുപ്പുകളോടെ ഒത്തിരി പ്രതീക്ഷകളോടെ നാം ഏറ്റെടുക്കുന്ന ചില ദൌത്യങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കാൻ എപ്പോഴും നമുക്ക് സാധിക്കണമെന്നില്ല. അപ്പോഴൊക്കെ നിരാശയ്ക്ക് നമ്മെ വിട്ടുകൊടുക്കരുത്. കാരണം ഓരോ പരാജയങ്ങളും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ അത്രയ്ക്ക് വലുതാണ്. നാളുകളിൽ അത് വെളിച്ചമാണ്. ഓരോ ദിനത്തിലും പ്രതീക്ഷയോടെ തുടരാം നമ്മുടെ യാത്ര. ശുഭദിനം നേരുന്നു സുലൈ. അപ്പൊ സുലൈക്കും നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷയുന്നു കേട്ടോ. ആൻഡ് അടുത്തത് ജഗൻ ആണ്, ബുള്ളറ്റ് ജഗൻ. ഹായ് ഹായ് ഡിയർ, നൈസ് ഡേ ബുള്ളറ്റ് ജഗൻ മലപ്പുറം. നൈസ് ഡേ അങ്ങോട്ടും വിഷയുന്നു കേട്ടോ. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ഇതാരാണ് നോക്കട്ടെ. നമസ്കാരം ഹീര, ഇന്നത്തെ ടോപ്പിക് നന്നായി. ഞാൻ അന്നത്തെ വലിയ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇന്നലെ ഷീബ കുമരകത്തിന്റെ മോൻ അപ്പുവിന്റെ 22-ാം പിറന്നാളായിരുന്നു. എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും അപ്പുവിന് ബർത്ത്ഡേ വിഷസ് നമ്മൾ പറയാണ്. അടുത്ത മെസ്സേജ്, ഹീരമോളെ ഗുഡ് മോർണിംഗ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ശോഭനമായ ഭാവി ആശംസിക്കുന്നു. സ്നേഹത്തോടെ പ്രേമമ്മ. പ്രേമമ്മ നല്ലൊരു ദിവസമാവട്ടെ എന്ന് അങ്ങോട്ടും വിഷയുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക്. അപ്പൊ ഞാൻ ബാക്കി മെസ്സേജസ് ഒക്കെ വഴിയെ വായിക്കാം. ആൻഡ് ഇപ്പൊ നമ്മൾ നല്ലൊരു പാട്ട് കേൾക്കാൻ പോവാണ്. തുപ്പാക്കി എന്ന സിനിമയിൽ നിന്ന് വിജയിന്റെ ഒക്കെ സിനിമ അല്ലെ, അന്റാർട്ടിക്ക എന്ന് പറഞ്ഞൊരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോ വിജയ് പ്രകാശും രാജീവും കൃഷും ഒക്കെ ചേർന്ന് പാടിയിട്ടില്ല. ഈ ഒരു എനർജറ്റിക് പാട്ടൊക്കെ കേട്ടിട്ട് നിങ്ങൾ തിരിച്ചു വരണം. ബാക്കി മെസ്സേജസ് ഒക്കെ ഞാൻ വഴിയെ വായിക്കും, ആരും വിഷമിക്കണ്ട. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. നിങ്ങളുടെ കൂടെ അഹല്യ FM-ൽ. ദിസ് ഇസ് RJ ഹീറ. സ്റ്റേ ട്യൂൺഡ്.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
3: യെസ്, അങ്ങനെ സമയം ദേ 9 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിട്ടുണ്ട്. ദേ നമ്മുടെ അടുത്ത മെസ്സേജ് ആരാണ് നോക്കട്ടെ. ഹായ്, ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് മീ നായ്പാറ അപ്പു. +1 കാലഘട്ടത്തെ കൂട്ടുകാരാണ്. തുടർന്നും ജീവിതത്തിൽ വലിയൊരു പങ്ക് കിട്ടുക. ഇന്നത്തെ പ്രവേശനോത്സവത്തിന് സ്കൂളിലെത്തുന്ന കൂട്ടുകാർക്ക് ആശംസകൾ. സീറ്റുകൾ കിട്ടാത്തവർ വിഷമിക്കേണ്ട എന്നും അറിയിക്കുന്നു ആശംസകൾ. ഇന്നലത്തെ സൺഡേ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയി. അതിമനോഹരമായി കവിഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഗംഭീര കാഴ്ച. ശേഷം സിൽവർ സ്റ്റോൺ വാട്ടർ തീം പാർക്കിലേക്കും പോയി. ഞങ്ങൾ ഓഫീസ് ടീമാണ് പോയത്. ഓക്കേ, അപ്പം എന്തായാലും നായ്പാറയിൽ നിന്ന് അപ്പുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാവർക്കും വിഷസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് നല്ലൊരു ദിവസം വിഷയുന്നു കേട്ടോ. അടുത്ത മെസ്സേജ്, ഹായ് അഹല്യ, വിഷസ് കൈൻഡ്ലി ഗിവ് എ സൂപ്പർ വിഷ് ടു സൂര്യ, ഹു വാസ് ആൻ ആർ ജെ ഇൻ അഹല്യ എഫ് എം ഡ്യൂറിംഗ് 2013. നല്ല വോയിസ് മോഡുലേഷനും മെലോഡിയസ് വോയിസും ആയിരുന്നു. വിഷസ് പ്രോഗ്രാം എത്തിച്ചർച്ച ആക്കരുത്. കേശവദാസ് കൊല്ലങ്കോട്, കോവൈ എഫ് എം, ഊട്ടി എഫ് എം, മഞ്ചേരി എഫ് എം, കോടെ എഫ് എം, രത്തിനാം കോളേജ് എഫ് എം, കൊച്ചി എഫ് എം ഒക്കെ സ്കിപ്പ് ചെയ്താണ് ഈ പ്രോഗ്രാം കേൾക്കുന്നത്. ഓക്കേ, താങ്ക് യു. അപ്പം എന്തായാലും കേശവദാസ് കൊല്ലങ്കോട് നിന്നും ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. നല്ലൊരു ദിവസം അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. ആൻഡ് അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ് ആണ്. അപ്പം മണിമേഖല ചേച്ചിക്കും നല്ലൊരു ദിവസം നമ്മൾ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കട്ടെ. നമസ്കാരം ഹീര, കാർക്കശ്യത്തിന്റെ സ്കൂൾ വളപ്പിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ ആരവങ്ങളിലേക്ക് പറന്നിറങ്ങുന്ന പക്ഷികളുടെ മനോഹരമായ ഒരു കൂട്. യൂണിഫോമില്ല, കാണാ പാഠങ്ങളുടെ ഭണ്ഡാരങ്ങളില്ല, വിശാലമായ സൗഹൃദയിടം, ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച കലാലയ ജീവിതത്തിന്റെ തുടക്കകാലം, അതാണ് പ്രീ ഡിഗ്രി കാലം. അച്ഛനൊരു അധ്യാപകനായതുകൊണ്ട് ചെറിയ ചെറിയ ഉപദേശങ്ങളും കോളേജ് വിസിറ്റിങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ആരോഗ്യകരമായ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ചതാണ് ഏറ്റവും പ്രധാനം. ഇനിയില്ല ഇതുപോലെയൊരു വർണ്ണകാലം എന്നൊരു വിഷമം. എന്നാലും ഓർമ്മകൾക്കെന്നും സുഗന്ധം മാത്രം. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനാശംസകൾ. സസ്നേഹം, അജിത ചേച്ചി. താങ്ക് യു അജിത ചേച്ചി. നല്ലൊരു ദിവസമാവട്ടെ അജിത ചേച്ചിക്കും. നല്ല ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. ഗുഡ് മോർണിംഗ് ഹീര, 10 വരെ ഗേൾസ് സ്കൂളിൽ പഠിച്ച എനിക്ക് പിന്നീട് മിക്സഡിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യ ദിവസം +2-ക്കാരുടെ ഒരു എത്തിനോട്ടം ഉണ്ടായിരുന്നു. മനോഹരൻ ചേട്ടൻ നന്നായിട്ട് പാടി. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിനാശംസകൾ. ബൈ ശാന്തി, സുമേഷ്, എലപ്പുള്ളി. യെസ്, ശരിയാണല്ലേ. നമ്മളിങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്ക് മിക്സഡ് ടു ഈ പറഞ്ഞ പോലെ ഗേൾസ് ഓൺലി അങ്ങനെയൊക്കെ പോകുമ്പോൾ പൊതുവേ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ? ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ മിക്സഡ് സ്കൂളിൽ നിന്നാണ് പിന്നെ ഡയറക്റ്റ് ഗേൾസ് ഓൺലിക്ക് പോയത്. അപ്പം എനിക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. ഓക്കെ, അടുത്ത മെസ്സേജ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഇന്ന് +1 പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആശംസിക്കുന്നു. രമ രാധാകൃഷ്ണനാണ് കൽപ്പാത്തിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പം രമ ചേച്ചി നല്ലൊരു ദിവസം അങ്ങോട്ടും ആശംസിക്കുന്നു കേട്ടോ. അടുത്തത് നിഷാന്താണ്. ഗുഡ് മോർണിംഗ് ഹീര എന്ന് പറഞ്ഞിട്ട് എനിക്ക് അമ്പലത്തിൽ പോയ പ്രസാദത്തിന്റെയൊക്കെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. എനിക്കത് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, എന്തായാലും നിഷാന്താണ് മെസ്സേജ് അയച്ചത്. അപ്പം നിഷാന്തേ നല്ലൊരു ഗുഡ് മോർണിംഗ് അങ്ങോട്ടും വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ്, ഹായ് ഹീരക്കുട്ടി, എല്ലാ കൂട്ടുകാർക്കും അടിപൊളി ശുഭദിനം ആശംസിക്കുന്നു എന്ന് ഷീബ ദിനേഷ് ശേഷം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷീബ ചേച്ചി നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. അടുത്ത മെസ്സേജ് കവിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശുഭദിനം, ഹലോ ഹീര, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പാട്ടുകളും പൊളി. എല്ലാവർക്കും ഒരു കിടുക്കാച്ചി ദിവസമാകട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ടുള്ളത് കവിത ചേച്ചിയാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കവിത ചേച്ചി. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തിട്ടുണ്ട്. തിരിച്ചും കവിത ചേച്ചിക്ക് നല്ലൊരു ദിവസമാവട്ടെ. അങ്ങനെ ദേ നമ്മുടെ മെസ്സേജസ് ഒക്കെ ദേ ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഒരുപാട് പേര് വിളിച്ചു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല മക്കളായിട്ട് തന്നെ ജീവിക്കട്ടെ. നമ്മുടെ അടുത്ത സ്വത്തുക്കളാണ് ഇവരെല്ലാവരും. അപ്പൊ തീർച്ചയായിട്ടും ഇവർക്കൊക്കെ നല്ലൊരു ദിവസവും നല്ലൊരു ദിവസം ഒപ്പം നമ്മുടെ പാരൻസിനും അധികം പേടിയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ സ്കൂൾ അവർക്ക് സെറ്റാവോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശം കൂട്ടുകെട്ടിലൊക്കെ പോയി പെടുമോ എന്നുള്ള പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഞാനും അത് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയൊന്നും പെടാതെ നല്ല കുട്ടികളായിട്ട് നല്ല ബോധവും വിവരവും ഉള്ള അല്ലേ, നമ്മൾ കുട്ടികൾക്ക് അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് അറിയാത്ത കുട്ടികളോ, നമ്മൾ ഒരുപാട് അവരെ ടേക്ക് കെയർ ചെയ്യാൻ നിൽക്കുന്നതും ചെറിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് സ്പേസ് ഒക്കെ കൊടുക്കുക, അവർക്ക് കാര്യങ്ങളൊക്കെ വന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ്. എപ്പോഴും മാതാപിതാക്കൾ അവരുടെ ഒരു സേഫ് സ്പേസ് ആണ് എന്ന് കുട്ടികൾക്ക് തോന്നിയാൽ മാത്രമേ അവര് പല കാര്യങ്ങളും നമ്മളോട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ടീച്ചേഴ്സ്, അറ്റ്ലീസ്റ്റ് ടീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരോട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ നിന്നാൽ മാത്രമേ അവർ നമ്മളോട് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പല കുട്ടികളും പല കാര്യങ്ങളും പറയാതെ പോകുന്നതും ഓക്കെ, അത്തരത്തിൽ ഒരു ഒരു ഒരു സ്പേസ്, ഒരു സേഫ് സ്പേസ് അവർക്ക് ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഇപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. അപ്പം അത്തരം സേഫ് സ്പേസുകൾ ഉണ്ടാവട്ടെ. നല്ല കൂട്ടുകാരുണ്ടാവട്ടെ. ചിലപ്പോൾ നമ്മളെ വീട്ടുകാരുടെ നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ നമ്മളുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ എനിക്കും ഉണ്ട് കേട്ടോ, പ്ലസ് വൺ പ്ലസ് ടു എന്നൊക്കെയുള്ള നല്ല സുഹൃത്തുക്കൾ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളുടെ കൂടെ കട്ടക്കി നിൽക്കുന്ന. അല്ലെങ്കിൽ എന്നും വിളിച്ചില്ലെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വിളിച്ചാൽ അതേപോലത്തെ ആ ഒരു എനർജി കീപ്പ് ചെയ്ത് ഇപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നന്നായി കൂട്ടിപ്പിടിക്കുക എന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഓറഞ്ച് അലേർട്ടാണ് തന്നിട്ടുള്ളത്. അതേപോലെ 9-ാം തീയതി വരെ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ യെല്ലോ അലേർട്ടാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മഴ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. പുറത്തു പോകുന്ന സമയത്തൊക്കെ വളരെ ശ്രദ്ധിക്കുക. വണ്ടി ഓടിക്കുന്നവരും ഒക്കെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങളുടെ ട്രാവലൊക്കെ പോവാം. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർജി ഹീരയാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ മെസ്സേജസിനും കോൾസിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. കീരനിരകളാടും എന്ന് പറഞ്ഞ പാട്ട്, പി ജയചന്ദ്രന്റെ ശബ്ദത്തിൽ, ജലോത്സവം എന്ന സിനിമയിൽ നിന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്, താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു അഹല്യ FM. ദിസ് ഇസ് ആർജി ഹീര സെയിങ് ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: അതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
3: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 lakh. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
5: Celluloid.
6: ഏറ്റവും സിനിമാ വിശേഷം പങ്കുവെക്കാനായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഏത് സിനിമയാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്, ഏത് സിനിമയെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു മാജിക് ഷോ കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും വളരെ അത്ഭുതത്തോടെ ഇരിക്കാറുണ്ടല്ലേ. അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്ഭുതം നമുക്ക് തോന്നുന്നത് എപ്പോഴാണ്? അതായത് ഒരു മനുഷ്യൻ കണ്ണിന് മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അസാധ്യമായ ഒരു കാര്യം സാധ്യമാകുന്ന സമയത്ത്. പക്ഷെ ആ ഒരു മാജിക്കിന് പിന്നിൽ എത്ര ഒരു സാക്രിഫൈസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഒരു എഫേർട്ട് ഉണ്ട് എന്നൊരു കാര്യം നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അല്ലേ. അപ്പോൾ ഇന്നത്തെ സിനിമ അത്തരം ഒരു ചോദ്യമാണ് നമ്മളോടും ചോദിക്കാനായിട്ട് പോകുന്നത്. ദ പ്രസ്റ്റീജ്. ഇത് വെറും മാജിക്കിനെ കുറിച്ചുള്ള ഒരു സിനിമയല്ല കേട്ടോ, ഇത് മത്സരത്തെ കുറിച്ചുള്ള ഒരു സിനിമയാണ്, അഭിമാനത്തെ കുറിച്ചുള്ള ഒരു സിനിമയാണ്. വിജയിക്കാനായി ഒരു മനുഷ്യൻ എത്രത്തോളം പോകും എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തെ കുറിച്ചുള്ള ഒരു സിനിമയാണിത്. ഈ ഒരു സിനിമയുടെ കഥ നടക്കുന്നത് 11th century അവസാന കാല ലണ്ടനിൽ. അന്ന് മാജിക് ഒരു വിനോദം മാത്രമായിരുന്നില്ല, ആളുകളെ വിസ്മയിപ്പിച്ചിരുന്ന ഒരു കലാരൂപം പോലെയായിരുന്നു, ഒരു ആർട്ട് ഫോം ആയിരുന്നു. ഓരോ രാത്രിയും ആ ഒരു മാജിക് കാണാൻ വേണ്ടിയിട്ട് ആ തിയേറ്ററുകളൊക്കെ ഇങ്ങനെ ഹൗസ്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. ഓരോ മജീഷ്യനും ഒരു പുതിയ അത്ഭുതം കാണിക്കാനായിട്ടും ശ്രമിച്ചിരുന്നു. അത്തരം ലോകത്തിലേക്കാണ് നമ്മളെ ഈ ഒരു സിനിമയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ ലോകത്ത് 2 യുവ മാജീഷ്യൻസ്, ഒരേ സ്വപ്നം, ഒരേ ലക്ഷ്യം, പക്ഷെ 2 വ്യത്യസ്ത ചിന്താഗതികൾ. ഒരാൾ വിശ്വസിക്കുന്നത് കഠിനാധ്വാനത്തിലാണ്, എന്നാൽ മറ്റൊരാൾ വിശ്വസിക്കുന്നത് പ്രേക്ഷകനെ അമ്പരിപ്പിക്കുന്ന ആ ഒരു അവതരണ ശൈലിയുണ്ടല്ലോ, ആ ഒരു കാര്യത്തിലായിരുന്നു. ആദ്യത്തേതിൽ അവരൊരിക്കലും ഒരു ശത്രുക്കളായിരുന്നില്ല, ഒരേ വേദിയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകർ. പരസ്പരം പഠിക്കുകയും പരസ്പരം സഹായിക്കുകയൊക്കെയാണ് അവർ ആദ്യം ചെയ്തിരുന്നത്. എന്നാൽ ഒരു അപകടം അവരുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റിമറിക്കുകയാണ്. ഒരു ഷോക്കിടെ സംഭവിച്ച ആ ഒരു ദുരന്തത്തിന് ശേഷം വിശ്വാസം ഒരു സംശയമായിട്ട് മാറുകയാണ്. സൗഹൃദം ഒരു മത്സരമായി മാറുന്നു, മത്സരം പിന്നീട് പകയായി മാറുന്നു. ആ നിമിഷം മുതൽ അവരുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് അവനേക്കാൾ മികച്ചതാവണം. അതോടെയാണ് ഈ ഒരു യഥാർത്ഥ കളിയുടെ ആരംഭിക്കുന്നത്. ഒരു പുതിയ ആശയം കണ്ടുപിടിച്ചാൽ അതിനെ മറികടക്കുന്ന മറ്റൊരു അത്ഭുതം സൃഷ്ടിക്കാനായി മറ്റേ ആളും ശ്രമിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇത് വെറും കലാകാരന്മാരുടെ ഒരു മത്സരമല്ല, ബുദ്ധിയുടെ ഒരു പോരാട്ടമായിട്ട് മാറുന്നു, ക്ഷമയുടെ പോരാട്ടമായി മാറുന്നു, സ്വന്തം ജീവൻ പോലും പണയം വെക്കുന്ന ഒരു മത്സരം. അങ്ങനെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതൊരു സാധാരണ കഥ പറയുന്നില്ല, ഓരോ രംഗവും ഒരു പസിലിന്റെ കഷ്ണം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ആദ്യം മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ, പിന്നീട് ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ പുതിയ അർത്ഥം നേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സംഭാഷണവും, ഓരോ നോട്ടവും, ഓരോ മാജിക്കും ശ്രദ്ധയോട് കാണണമെന്നാണ് സിനിമ നമ്മളോട് തുടക്കത്തിൽ പറയുന്നൊരു കാര്യം. അപ്പോൾ ഈ 2 മജീഷ്യന്മാരിൽ ആരാണ് യഥാർത്ഥ പ്രതിഭ? ഒരു മാജിക്കിന് വേണ്ടി അവർ എന്തൊക്കെ ത്യജിക്കും? അവരുടെ മത്സരം എവിടെ വരെ എത്തും? ഈ ചോദ്യങ്ങളാണ് ദ പ്രസ്റ്റീജ് എന്ന സിനിമയെ ലോകത്തിലെ ഏറ്റവും മികച്ച മിസ്റ്ററി ത്രില്ലറുകളിൽ ഒന്നാക്കി മാറ്റിയത്. ആ മത്സരത്തിന്റെ തുടക്കം, ഓരോരുത്തരും സ്വന്തം രഹസ്യായുധം തേടുന്ന യാത്ര, തുടർന്ന് കേൾക്കാം സിലലാഡി ലാഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ജടമടയ ഇന്ന് മലയ നാളെ കൊലമ്പ് പോലലമ്പ് നോട്ടിക്കെട്ടുകൾ തൂക്കി കെട്ടിയ പോറിൻ കാറിൽ നാടിനെ ചീറിപ്പായണം ലാവിഷായി ചോക്ക്.

0: எதிரி லக்கி ப்ளூ பிளாக்கி அவன் அடிச்சிடும் பரிசு நிறைய லாக்ல பெருவன் ஜாக்பாட் பிறகிந்த பட்டணம் சொந்தமாக்கி போட்டி கட்டுவண்டா
1: ஐ ஐ நோட்டு கட்டுகள் தூக்கி கட்டிய போரின் காரே நாடு நெட்டிச்சு சீரிப்பாயனல்ல
2: Celluloid.
3: യെസ് മച്ചമാരെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സെല്ലുലോയിഡ്. കൂടെയുള്ളത് ഞാൻ അയ്യാനുണ്ടാവും, ദ പ്രസ്റ്റീജ്. ബ്രേക്കിന് മുൻപ് നമ്മൾ പറഞ്ഞു തീർത്തത് സുഹൃത്തുക്കളായി തുടങ്ങിയ രണ്ട് മജീഷ്യന്മാർ എങ്ങനെ പരസ്പരം കടുത്ത എതിരാളികളായി മാറിയിരുന്നു എന്നായിരുന്നു അല്ലേ. ഒരു അപകടമായിരുന്നു, ഒരു കുറ്റബോധം, ഒരു സംശയം, അതോടെയാണ് അവരുടെ ജീവിതം രണ്ടായിട്ട് പിരിയുന്നുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു മത്സരം ഒരു സ്റ്റേജിൽ മാത്രം ഒതുങ്ങിയൊരു കാര്യമായിരുന്നില്ല, അത് അവരുടെ ജീവിതത്തെയും മൊത്തത്തിൽ എങ്ങനെയാണ് എഫക്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇരുവരും ഇപ്പോൾ ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്നവരാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച മജീഷ്യനാകുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി മാത്രം. ഈ പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി അവർ പകലും രാത്രിയും പുതിയ മാജിക്കുകളൊക്കെ സൃഷ്ടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു മാജിക് വിജയിച്ചാൽ മറ്റേയാൾക്ക് അതിനേക്കാൾ വലിയ അത്ഭുതം കാണിക്കണം എന്നൊരു വാശി വരികയാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താണ്. അങ്ങനെ ഓരോ ഷോയും ഒരു മത്സരമായി മാറുന്നു. പക്ഷേ ഈ ഒരു മത്സരം ഒട്ടും തന്നെ ആരോഗ്യകരമായൊരു കാര്യമായിരുന്നില്ല, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഒന്നും അല്ലായിരുന്നു. ഓരോരുത്തരും മറ്റേയാളുടെ രഹസ്യങ്ങൾ കണ്ടെത്താനായിട്ട് തുടങ്ങുകയാണ്. സ്റ്റേജിന് പിന്നിൽ എന്താണ് നടക്കുന്നത്, ആ മാജിക് എങ്ങനെയാണ് സാധ്യമാകുന്നത്, എന്താണ് ഒളിപ്പിച്ചിരിക്കുന്നത്, ഈ ചോദ്യങ്ങൾ അവരെ ഉറങ്ങാൻ പോലും അനുവദിക്കാത്ത അത്രയും പ്രഷറിലേക്ക് എത്തിക്കുകയാണ്. മാജിക് ഇനി ഒരു കലയല്ല, ഒരു യുദ്ധമായി മാറാണ് അവിടെ. ഇവിടെ സിനിമ വളരെ മനോഹരമായ ഒരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. ഒരു മജീഷ്യൻ ആ വേദിയിൽ കാണിക്കുന്ന ആ ഒരു ഐറ്റം ഉണ്ടല്ലോ, അതിന്റെ ഒരു അവസാന ഭാഗം മാത്രമാണ് ശരിക്കും നമ്മൾ കാണുന്നേലെ. അതിന് പിന്നിൽ വർഷങ്ങളുടെ പരിശീലനം ഉണ്ട്, അനവധി പരാജയങ്ങൾ ഉണ്ടാവും, ഒരുപാട് സാക്രിഫൈസസ് ഉണ്ടാവും. ഇതൊന്നും നമ്മൾ കാണാറില്ല. ശരിക്കും പ്രേക്ഷകർ കൈയടിക്കുന്നത് ഏതാനും സെക്കൻഡുകൾക്ക് വേണ്ടി മാത്രമല്ലേ. പക്ഷേ ആ ഏതാനും സെക്കൻഡുകൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ ചെലവഴിക്കേണ്ടി വരാറുമുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു മത്സരമെല്ലാം കടുത്തതാകുന്നതോടെ ഇരുവരുടെയും വ്യക്തി ജീവിതവും മാറാനായിട്ട് അവിടെ നിന്ന് മുതൽ ആരംഭിക്കുകയാണ്. അതായത് കുടുംബങ്ങളൊക്കെ ഇങ്ങനെ അകന്നു പോകുന്നുണ്ട്, സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്നുണ്ട്, വിശ്വാസം നഷ്ടമാവുന്നുണ്ട്. ഓരോ വിജയവും സന്തോഷവും നൽകുന്നതിന് പകരം എന്താണ്, മറ്റേയാളെ തോൽപ്പിക്കണമെന്ന ആഗ്രഹം മാത്രം അവരിൽ വളരാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ നിന്നാണ് സിനിമ ഒരു വലിയ ചോദ്യം ചോദിക്കുന്നത്. വിജയിക്കാനായി ഒരു മനുഷ്യൻ എത്രത്തോളം പോവും, നമ്മൾ പറയാറില്ലേ ഏതറ്റം വരെയെന്ന്. അതുപോലൊരു ചോദ്യമാണ് പിന്നീട് ആ ഒരു സിനിമയിൽ ഉയർന്നു കേൾക്കുന്നത്. അതിനിടയിൽ അവരിൽ ഒരാൾ അവതരിപ്പിക്കുന്ന ഒരു പുതിയ മാജിക് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്താണ്. ആ മാജിക് കണ്ടവർക്ക് ഒരേ ഒരു ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഇത് എങ്ങനെ സാധിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി മറ്റേയാള് എന്താണ് തീരുമാനിക്കാണ്. അത് വെറും കൗതുകമൊന്നുമല്ലായിരുന്നു, പകരം ഒരു അഭിനിവേശമാണ്. അവരെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണിത്, ആ ഒരു അഭിനിവേശം. ആ അഭിനിവേശം അയാളെ അപകടകരമായ ഒരു യാത്രയിലേക്ക് നയിക്കുകയാണ്. രഹസ്യങ്ങൾ തേടിയുള്ള ആ യാത്രയിൽ ശാസ്ത്രവും മാജിക്കും തമ്മിലുള്ള അതിർവരമ്പുകൾ പോലും ഇങ്ങനെ മങ്ങി തുടങ്ങുകയാണ്. ഇനി ഈ ഒരു മത്സരം വെറും രണ്ട് മാജീഷ്യന്മാർ തമ്മിലുള്ള ഒരു പോരാട്ടമല്ല, അത് ആരുടെയാണ് വലിയ ത്യാഗം, ആരുടെയാണ് ആ വലിയ രഹസ്യം, ആരാണ് യഥാർത്ഥത്തിൽ പ്രേക്ഷകരെ വഞ്ചിക്കുന്നത്. ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് സിനിമയുടെ അടുത്ത ഭാഗത്തെ കൂടുതലായിട്ട് ആവേശകരമാക്കി മാറ്റുന്ന ഒരു കാര്യം. ആ രഹസ്യങ്ങളുടെ വാതിൽ തുറക്കുന്ന യാത്രയുമായി തുടർന്ന് കേൾക്കാം സെല്ലുലോയിഡിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Dear friends, once again, welcome back to Celluloid. സിനിമാ വിശേഷവുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. തുടർന്ന് കേൾക്കാം ദ പ്രസ്റ്റീജ്. ഒരു മജീഷ്യൻ വേദിയിലേക്ക് കയറുന്ന സമയത്തെ പ്രേക്ഷകർ കാണുന്നത് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് അല്ലേ? പക്ഷേ ആ ഏതാനും മിനിറ്റുകൾക്ക് പിന്നിൽ വർഷങ്ങളുടെ പരിശീലനം, എണ്ണമറ്റ പരാജയങ്ങൾ, ആരും കാണാത്ത കുറെ സാക്രിഫൈസസ് ഒക്കെ ഒളിഞ്ഞിരിക്കാറുണ്ട്. ദ പ്രസ്റ്റീജ് ഈ ഘട്ടത്തിൽ നമ്മളെ വലിയൊരു സത്യത്തിലേക്കും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അതായത് വിജയം നേടാനുള്ള ആ ഒരു ആഗ്രഹം ഒരു പരിധിവരെ പ്രചോദനം തന്നെയാണ്. പക്ഷേ ആ ആഗ്രഹം ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അത് ഒരു അഭിനിവേശമായിട്ട് മാറുന്നുള്ളതാണല്ലേ. അങ്ങനെ രണ്ട് മജീഷ്യന്മാരുടെയും മത്സരം ഇപ്പോൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരിനി മികച്ച പ്രകടനം നടത്താൻ മാത്രം ശ്രമിക്കുന്ന ആൾക്കാരല്ല, പകരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോൽപ്പിക്കാനായിട്ട് ജീവിക്കുന്നവരാണ് അല്ലെ. ഒരാളുടെ വിജയം മറ്റേയാളുടെ പരാജയമായിട്ട് മാറുന്ന നിമിഷങ്ങൾ, ഒരു പുതിയ മാജിക് അവതരിപ്പിക്കുമ്പോൾ അതെങ്ങനെ സാധിച്ചു എന്ന് കണ്ടെത്തുക എന്നത് മറ്റേയാളുടെ ഒരു ലക്ഷ്യം മാത്രമായിട്ട് മാറാണ് പിന്നീട് അങ്ങോട്ട്. അങ്ങനെ ഈ ഒരു സിനിമ ഈ ഒരു ഭാഗത്ത് ഒരു പ്രധാന കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് മാജിക്കിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ രഹസ്യത്തിലാണ്. അത് നമുക്കറിയാം അല്ലേ, രഹസ്യം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇല്ലാതായാൽ അത്ഭുതം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗും അവിടെ ഇല്ലാതാവും. അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രവും സ്വന്തം രഹസ്യം കാത്തു സൂക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാനായിട്ട് തയ്യാറാവാണ്. അവിടെ നിന്നാണ് ഈ ഒരു കഥ കൂടുതൽ ഗൗരവമായിട്ട് മാറുന്നത് കേട്ടോ. അതായത് മത്സരം വളരുന്നതിനനുസരിച്ച് അവരുടെ വ്യക്തി ജീവിതവും തകരാനായിട്ട് തുടങ്ങുകയാണ്. സ്നേഹിക്കുന്നവരുമായിട്ട് അകന്നു പോകുന്നുണ്ട്, വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു, ഓരോ തീരുമാനവും വലിയ വലിയ വില കൊടുക്കേണ്ടിയവർക്ക് വരാണ് പിന്നീട്. അങ്ങനെ സിനിമ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു സ്വപ്നത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ശരിക്കും നഷ്ടപ്പെടുത്താനായിട്ട് തയ്യാറാവുന്നത്. ആ ഒരു ചോദ്യം കഥാപാത്രങ്ങളോട് മാത്രമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനോടു കൂടിയാണല്ലേ. ഇവിടെയാണ് ദ പ്രസ്റ്റീജ് ഒരു സാധാരണ മിസ്റ്ററി സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടിരിക്കുന്നത് കേട്ടോ. അതായത് ഇത് വെറും അടുത്ത ട്വിസ്റ്റ് എന്താണ് എന്ന കൗതുകത്തിൽ മാത്രം നമ്മളെ നിർത്തുന്ന ഒരു സിനിമയല്ല. വിജയത്തിന്റെയും അസൂയയുടെയും വില എന്താണെന്ന് ചിന്തിപ്പിക്കുകയും കൂടി ചെയ്യുന്നൊരു സിനിമയാണ് കേട്ടോ. ഇപ്പോൾ മറ്റൊരാളെ മറികടക്കാനുള്ള ശ്രമത്തിൽ സ്വന്തം ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ടല്ലോ, ഈ സിനിമ അതീവ ശക്തമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കഥ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങാൻ പോവാണ്. അതായത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കാനായിട്ട് പോകുന്നു എന്ന് സാരം. പക്ഷേ ആ ഉത്തരങ്ങൾ സന്തോഷം നൽകുമോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വേദനയാണോ, അത് ഒരു ചോദ്യം തന്നെയാണല്ലേ. അങ്ങനെ അവസാന രംഗങ്ങളിലേക്ക് ആ സിനിമ കടക്കുന്ന സമയത്തെ ഓരോ ചെറിയ സൂചനയ്ക്കും ഒരു പുതിയ അർത്ഥം ലഭിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവിടെ നിന്നാണ് ഈ ഒരു സിനിമ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ത്രില്ലറുകളിൽ ഒന്നായിട്ട് മാറുന്നത്. അപ്പോൾ ഈ രണ്ട് മജീഷ്യന്മാരുടെയും പോരാട്ടം എങ്ങനെയാണ് അവസാനിക്കാനായിട്ട് പോകുന്നത്? പ്രസ്റ്റീജ് എന്ന വാക്കിന് യഥാർത്ഥ അർത്ഥം ശരിക്കും എന്താണ്? അവസാന നിമിഷങ്ങളിൽ സംവിധായകൻ എന്തുകൊണ്ടായിരിക്കും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ അമ്പരപ്പിച്ചിരിക്കുക? ആ ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: Celluloid.
1: Yes, dear friends, once again, welcome back to Celluloid. കൂടെയുള്ളത് it's me, RJ Ahilya. അങ്ങനെ ഒരു നല്ല സിനിമ അവസാനിക്കുന്ന സമയത്തി കഥ അവസാനിച്ചാലും അതിന്റെ ചിന്തകളൊന്നും അവസാനിക്കാറില്ല അല്ലേ. ദ പ്രസ്റ്റീജ് അത്തരം ഒരു അനുഭവം തന്നെയാണ് കേട്ടോ. അതായത് ഇത് മാജിക്കിനെ കുറിച്ചുള്ള സിനിമയാണെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് സംസാരിക്കുന്നത് നമ്മുടെ അഭിനിവേശം, മത്സരം, നമ്മുടെ സാക്രിഫൈസ്, നമ്മുടെ വിജയം, ആ വിജയത്തിന്റെ വില, അതിനെ കുറിച്ചൊക്കെ തന്നെയാണ്. ഇങ്ങനെ സിനിമ അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് ഓരോ കഥാപാത്രത്തിൻ്റെയും തീരുമാനങ്ങൾ അവരെവിടെ എത്തിച്ചു എന്ന് പ്രേക്ഷകന് തിരിച്ചറിയാനായിട്ട് തുടങ്ങുന്നൊരു മൊമെന്റ് ഉണ്ട്. അതായത് മികച്ചവനാകാനുള്ള ആഗ്രഹം, സ്വന്തം ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ച്, ഒരു രഹസ്യം കാത്തു സൂക്ഷിക്കാൻ ഒരു മനുഷ്യന് എത്ര വില നൽകേണ്ടി വരും, ഈ ചോദ്യങ്ങൾ സിനിമയുടെ അവസാന നിമിഷങ്ങളിൽ നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രസ്റ്റീജ് ഒരു സാധാരണ ട്വിസ്റ്റ് സിനിമയല്ല, രണ്ടാമതും മൂന്നാമതും കാണുമ്പോൾ പുതിയ പുതിയ അർത്ഥങ്ങൾ കണ്ടെത്താനായിട്ട് കഴിയുന്ന ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന് അതിന്റെ തിരക്കഥ തന്നെയാണ് കേട്ടോ. അതായത് ആദ്യ ഭാഗങ്ങളിൽ കാണിച്ച ചെറിയ കാര്യങ്ങൾക്ക് പോലും പിന്നീട് വലിയ പ്രാധാന്യം ലഭിക്കുന്ന അനുഭവമാണ് ശരിക്കും പ്രേക്ഷകന് അത്ഭുതപ്പെടുത്തുന്നുണ്ടാവുക. അപ്പോൾ സംവിധായകൻ ഓരോ രംഗവും അതീവ സൂക്ഷ്മതയോടെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ചിത്രം അവസാനിച്ച ശേഷവും അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തുടരുന്നതിൻ്റെ കാരണം അല്ലെ. ഇനി ഈ ഒരു സിനിമയിൽ അഭിനയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ കഥാപാത്രവും സ്വന്തം യാത്ര വളരെ അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന മ്യൂസിക് ആയിക്കോട്ടെ, അതിൽ വരുന്ന ഓരോ സീൻസും അത്രയും മനോഹരമാണ് കേട്ടോ. അതുകൊണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ മാത്രമല്ല, മികച്ച സിനിമാറ്റിക് അനുഭവം കൂടിയാണ് ദ പ്രസ്റ്റീജ്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടല്ലോ, അതിന്റെ അവസാന രഹസ്യങ്ങൾ നേരിട്ട് കണ്ടുപിടിക്കുന്ന ആ ഒരു അനുഭവം തന്നെയാണ്. അതിനാൽ ഇന്ന് ആ അത്ഭുതം നിങ്ങളിൽ നിന്ന് ഞാൻ എടുത്തു കളയുന്നില്ല കേട്ടോ. നിങ്ങളത് കണ്ടു തന്നെ ഫീൽ ചെയ്യേണ്ട കാര്യമാണ്. മറിച്ച് എന്താ, ഒരു കഷ്ണം മാത്രമാണ് ഞാനിപ്പോൾ നൽകിയിട്ടുള്ളത്, ഒരു ഒരു വലിയൊരു കേക്കിൽ ഒരു ചെറിയൊരു പീസിനെ കുറിച്ച് മാത്രം. അങ്ങനെയാണ്. അപ്പോൾ ഒരു ഡേയിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു സിനിമ കാണാൻ വേണ്ടി നോക്കണം. സിനിമ തീർച്ചയായിട്ടും കണ്ട് ഫീൽ ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ദ പ്രസ്റ്റീജ് ഇന്നും ഏറ്റവും മികച്ചൊരു ത്രില്ലറുകളിൽ ഒന്നായി പറയുന്നതെന്ന് നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഇന്നത്തെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു മികച്ച സിനിമയുമായിട്ട്, മറ്റൊരു മനോഹരമായ കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആഹിൽയ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് ആഹിൽയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഹലോ ഗൈസ്, ഇന്ന് ഇന്നത്തെ കാലിഡോസ്കോപ്പിലൂടെ ഒരു പുതിയ കിഡിലൻ സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതായത് ആ സീരീസിന്റെ പേരെന്താന്ന് വെച്ചാൽ ചെറുപ്പത്തിലെ കള്ളങ്ങൾ. അതായത് കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ വിശ്വസിച്ചിരുന്ന കുറേ അധികം കള്ളങ്ങളുണ്ട്. ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല, പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, സംഗതി ഈ പറഞ്ഞ പോലെ ഇത് സത്യമാണ്, ഇതിങ്ങനെ ചെയ്താൽ ഇതൊക്കെ സംഭവിക്കും. ഇങ്ങനെ നമ്മൾ വിശ്വസിച്ചിരുന്ന ഒരുപാട് കള്ളങ്ങളില്ലേ? ഞാനൊക്കെ എത്ര എത്ര കള്ളങ്ങൾ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടോ. അപ്പൊ ഞാനങ്ങനെ കള്ളങ്ങൾ തേടിയുള്ള എന്റെ യാത്രയിൽ കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പൊ അത് നിങ്ങളോട് കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് കാലിഡോസ്കോപ്പിൽ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഞാനൊരു പ്രത്യേക പേര് കൊടുത്തിട്ടുണ്ട്, ചെറുപ്പത്തിലെ കള്ളങ്ങൾ. അപ്പൊ നമുക്ക് ഫസ്റ്റ് കള്ളം കേട്ടാലോ, അതും നമ്മളൊരു പാട്ട് കേട്ട് ചില്ലായിട്ട് ആദ്യത്തെ കള്ളത്തിലേക്ക് പോയാലോ. എന്തായാലും കള്ളത്തരങ്ങളെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ വശങ്ങളല്ലേ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കുറച്ച് എനർജിയൊക്കെ വേണം, കുറച്ച് ചില്ലൊക്കെ വേണം. അപ്പോൾ ആ ചില്ലിനും എനർജിക്കും വേണ്ടിയിട്ട് പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അപ്പോ പറഞ്ഞു വന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കേട്ട് സത്യമാണെന്ന് വിചാരിച്ച് വലുതായപ്പോ അയ്യോ ഇതൊക്കെ വെറും തട്ടിപ്പായിരുന്നല്ലേ എന്ന് തിരിച്ചറിഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് ആ കാര്യങ്ങളുടെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത്. അതിലൊന്നാമത്തെ ആയിട്ട് എന്താണെന്ന് വെച്ചാലേ, ഒരു ഗ്ലാസ് ബൗളിൽ കിടക്കുന്ന ചെറിയൊരു ഗോൾഡ് ഫിഷ്, സ്വർണ്ണ മത്സ്യം. ഈ സ്വർണ്ണ മത്സ്യമായിട്ട് ബന്ധപ്പെട്ട് കുറേ കള്ളങ്ങൾ ഇങ്ങനെയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, എപ്പോഴും ഈ ആളുകൾ പറയാറുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, പാവം ഗോൾഡ് ഫിഷ്, ഇതിന് വെറും 3 സെക്കൻഡ് മാത്രമേ ഓർമ്മശക്തിയുള്ളൂ. ബൗളിന്റെ ഒരു വശത്ത് നിന്നും അടുത്ത വശത്തേക്ക് നീന്തി എത്തുമ്പോഴത്തേക്കും അത് എവിടുന്ന് വന്നു എന്ന് അത് മറന്നുപോകും. ഇതൊക്കെയായിരുന്നു ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, നമ്മളെല്ലാരും വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യം. പക്ഷേ അത് പച്ചക്കള്ളമാണ്. ശാസ്ത്രം ഈ അടവ് പണ്ടേ പൊളിച്ചടുക്കി കഴിഞ്ഞു. നമ്മുടെ ഈ കൊച്ചു സ്വർണ്ണ മത്സ്യങ്ങൾക്ക് അമ്മാതിരി ഓർമ്മശക്തിയാണുള്ളത്. വെറും 3 സെക്കൻഡ് അല്ല, ആഴ്ചകളോളം മാസങ്ങളോളം. എന്തിനെ ചില സ്റ്റഡീസ് പറയുന്ന കാര്യം എന്താണോ, വർഷങ്ങളോളം കാര്യങ്ങൾ ഓർത്തു വെക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഗോൾഡ് ഫിഷസിന് ഉണ്ടെന്നുള്ളതാണ്. അവർക്ക് അവർക്ക് തീറ്റ കൊടുക്കുന്ന ആളാരാണ് എന്നറിയാം, കൃത്യം ഏത് സമയത്താണ് ഭക്ഷണം കിട്ടുക എന്ന് ഓർത്തു വെക്കാനായിട്ട് പറ്റും. അത് മാത്രമല്ല, ചെറിയ ചെറിയ ഗെയിംസും ചെറിയ ചെറിയ വേസും ഒക്കെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ഓർത്തു വെച്ച് അവരത് ചെയ്യുകയും ചെയ്യും. അപ്പോ ഇനി ഗോൾഡ് ഫിഷിന്റെ മുന്നിൽ നിന്ന് വെറുതെ ഇളിച്ചു കഴിഞ്ഞാൽ സൂക്ഷിക്കണം, ഗോൾഡ് ഫിഷ് ഇതൊക്കെ മനസ്സിൽ കുറിച്ച് വെക്കും. ശരിക്കും ഒരു പാരറ്റിനെ പോലെ അതിനെ നമുക്ക് ഗെയിംസ് ഒക്കെ പഠിപ്പിച്ചെടുക്കാന്നാണ് ശാസ്ത്രം പറയുന്ന കാര്യം. ഇതുപോലെ ചെറുപ്പത്തിൽ നിങ്ങൾ ആരെങ്കിലും പറ്റിച്ച വലിയ കള്ളങ്ങൾ ഉണ്ടോ? ഉണ്ടാകും, ഉണ്ടാകാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല.

അങ്ങനെ എന്തൊക്കെ കള്ളങ്ങൾ, വയറ്റിൽ തണ്ണിമത്തന്റെ കുരു പോയാൽ അവിടെ തണ്ണിമത്തൻ മരം മുളക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശ്വസിച്ചിരുന്ന കുറെ കാര്യങ്ങളില്ലേ, എനിക്ക് ആലോചിക്കുമ്പോ തന്നെ ചിരി വരിക. നമ്മുടെ സൂപ്പർ ഹിറ്റ് സീരീസ് ആയിരിക്കും ഈ ഒരു ചെറുപ്പത്തിലെ കള്ളങ്ങൾ എന്ന് പറയുന്ന എപ്പിസോഡ്. അപ്പോ അതിൽ നമ്മൾ ആദ്യം ഈ പറഞ്ഞ പോലെ ഗോൾഡ് ഫിഷിന്റെ കാര്യം കേട്ടു. ഇനി നമ്മൾ പോകുന്നത് ഒട്ടുമിക്ക ആളുകളും ഞെട്ടും എന്നുറപ്പുള്ള ഒരു കാര്യത്തിലേക്കാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുളി കഴിഞ്ഞ് തലമുടി പോലും ശരിക്കും ഉണക്കാതെ പുറത്തേക്ക് ഓടാൻ നോക്കുമ്പോൾ നമ്മുടെ അമ്മൂമ്മമാരും മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ പിന്നിൽ നിന്ന് ഉറക്കെ വിളിച്ച് പറയുന്ന ഒരു സ്ഥിരം ഡയലോഗ് ഉണ്ട്, എടി അല്ലെങ്കിൽ എടാ ആ നനഞ്ഞ തലമുടിയോടെ പുറത്തേക്ക് പോവല്ലേ, നിനക്ക് വല്ല വലിപ്പമുള്ള ജലദോഷം പിടിക്കൂട്ടോ, ഞാൻ പറഞ്ഞില്ലേന്ന് വേണ്ട. ഇത് ഇങ്ങനെ പറയാറുണ്ടോ, ഈ സംഗതി, ഈ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാകും. തണുപ്പത്ത് കൂടി നനഞ്ഞ തലയുമായി നടന്ന അപ്പൊ തന്നെ തുമ്മലും മൂക്കൊലിപ്പും വരും എന്ന് നമ്മളെയൊക്കെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കേട്ടോളൂ, ഇതും ആഗോള അടിസ്ഥാനത്തിൽ ഒരു വലിയ കള്ളമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ശാസ്ത്രം പറയുന്നത് എന്താണെന്നറിയണോ? എന്തിനാ അർജെ ഇങ്ങനെ നമ്മളെ ഇട്ടിട്ട് ഒരു എന്താ പറയാ ഇത്ര അധികം ബിൽഡപ്പ് കൊടുക്കണേ, എന്തിനാ ആ സംഗതി ഇങ്ങോട്ട് പോന്നോട്ടെ ാണ് നിങ്ങൾ വിചാരിക്കണെങ്കിലേ പറ്റിച്ചേ. ദാ വരുന്ന ഒരു പാട്ട്, കാലിഡോസ്കോപ്പിൽ അടുത്ത പാട്ടിന്റെ സമയമാണ്. നമുക്ക് പാട്ട് കേട്ട് ചില്ലായിട്ട് വേഗം തിരിച്ചെത്താം. യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂട്ടും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നനഞ്ഞ തലമുടിയായി പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ പറയുന്നവരുടെ മുഖത്ത് നോക്കി നേരെ പറഞ്ഞേക്കണം. തലമുടി നനഞ്ഞിരിക്കുന്നത് കൊണ്ടോ പുറത്തെ തണുത്ത ടെമ്പറേച്ചർ കൊണ്ടോ ഒടുക്കത്തെ തണുപ്പുള്ള കാറ്റടിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരാൾക്ക് ജലദോഷം വരില്ല. കാരണം ജലദോഷം എന്ന് പറയുന്നതേ ഈ ടെമ്പറേച്ചർ കൂടുന്നതോ കുറയുന്നതോ കൊണ്ടുണ്ടാകുന്ന കാര്യമല്ല, വൈറസ് കണ്ടുണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ് ജലദോഷം. ഈ പറയുന്ന വൈറസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറിയാൽ മാത്രമേ നമുക്ക് ജലദോഷം വരുള്ളൂ. അല്ലാതെ മുടി നനഞ്ഞിരിക്കുന്നത് കൊണ്ട് വൈറസ് വായിൽ നിന്ന് തനിയെ പറന്നു വന്ന് നമ്മുടെ തലയിൽ ഇരിക്കില്ല. ശരിയാണ് അല്ലേ? തണുപ്പത്ത് നനഞ്ഞ മുടിയായി നടന്നാൽ നമുക്ക് നല്ല അസ്വസ്ഥതയും തണുപ്പും തോന്നുമായിരിക്കും, പക്ഷെ അത് ജലദോഷം ഉണ്ടാക്കില്ല. പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ തണുപ്പ് കാലത്ത് ആളുകൾക്ക് കൂടുതൽ ജലദോഷം വരുന്നത് എന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം. തണുപ്പ് കാലത്ത് നമ്മൾ എല്ലാവരും വീടിന്റെയോ ഓഫീസിന്റെ ഉള്ളിൽ ഒന്നിച്ചടച്ചിരിക്കാൻ കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ട്. അപ്പൊ മറ്റൊരാളിൽ നിന്ന് വൈറസ് വായുവിലൂടെ നമുക്ക് പകരാൻ സാധ്യത കൂടുതലാണ്. അത്രയുള്ളൂ കാര്യം. അപ്പൊ ഇനി ധൈര്യമായി നനഞ്ഞ തലമുടിയോടെയൊക്കെ നടക്കാം, പക്ഷെ അമ്മമാരുടെ കയ്യിൽ നിന്ന് അഡിക്റ്റ് അങ്ങ് നോക്കണം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ വലിയൊരു കള്ളത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇത് കാലിഡോസ്കോപ്പിന്റെ സമയമാണ്. കാലിഡോസ്കോപ്പിൽ ഇന്നൊരു സീരീസാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിലെ കള്ളങ്ങൾ എന്നാണ് ആ സീരീസിന്റെ പേര്. ഒരു ചുവന്ന തുണി കാണിക്കുമ്പോഴേക്കും ദേഷ്യം മൂത്ത് കണ്ണിൽ ചോര പൊടിഞ്ഞ് മുട്ടിൽ നിന്ന് പുക തുപ്പി ഓടുന്ന ഭീകരൻ കാളകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് ചുവപ്പ് കണ്ടാൽ കാളയ്ക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് ചെറുപ്പത്തിൽ നമ്മളൊക്കെ വിശ്വസിച്ചിട്ടില്ലേ? നമ്മളെയൊക്കെ ആരോ ശക്തമായി വിശ്വസിപ്പിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? എന്നാലേ ഇതൊന്നാം തരം തട്ടിപ്പാണ്. ശാസ്ത്രീയമായ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ കാളകൾക്ക് ചുവപ്പ് നിറം തിരിച്ചറിയാൻ പോലും പറ്റില്ല. പാവങ്ങള്, ഈ കാളകള് യഥാർത്ഥത്തില് കളർ ബ്ലൈൻഡ് ആണ്. അവയ്ക്ക് ഈ ചുവപ്പും പച്ചയൊക്കെ ഒരുപോലെയാണ് തോന്നുക. ചുവപ്പ് നിറം കണ്ട് അവയ്ക്ക് ഒരിക്കലും ദേഷ്യം വരില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്പെയിനിലൊക്കെ നടക്കുന്ന ബുൾ ഫൈറ്റില് മാത്തദോർ എന്ന തുണി, ചുവന്ന തുണി കാണിക്കുമ്പോൾ കാള അലറി വിളിച്ച് പാഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നിറമല്ല, വെറുതെ നമ്മൾ അല്ലെ പാവം ചുവപ്പിനെ നമ്മൾ സംശയിച്ചു. ആ തുണിയുടെ ഒരു മൂവ്മെന്റ് ആണ് ഈ കാളകളെ ഈ വിരളി പിടിപ്പിക്കുന്നത്. മാത്തദോർ എന്ന് പറയുന്ന ആ തുണി ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ വളരെ ശക്തിയായിട്ട് ഇളക്കിയൊക്കെ കളിക്കുന്ന സമയത്ത് ആ ചലനം കണ്ട്, ആ ഒരു മൂവ്മെന്റ് കണ്ട് പേടിച്ചിട്ടോ അല്ലെങ്കിൽ അതൊരു ഭീഷണിയായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുമാണ് കാള ആക്രമിക്കാൻ ഓടിയെത്തുന്നത്. ആ തുണിയുടെ നിറം ചുവപ്പിന് പകരം നീലയോ മഞ്ഞയോ കറുപ്പോ ആയാലും കാള ഇതേപോലെ തന്നെ പാഞ്ഞെടുക്കും. അപ്പോൾ ചുവന്ന തുണി വെറും ഷോ മാത്രമാണ്. അപ്പോൾ ഇനി ആരെങ്കിലും വന്ന് ചുവന്ന കുപ്പായിട്ട് കാളയുടെ മുന്നിൽ ചെന്ന് നിന്ന് പേടിച്ച് നിൽക്കുന്നത് കണ്ടാൽ ഈ സത്യം അവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അങ്ങനെ നമ്മുടെ സൂപ്പർ ഹിറ്റ് പരമ്പര ചെറുപ്പത്തിലെ കള്ളങ്ങൾ, ഒരുപാട് കള്ളങ്ങൾ ഇതുപോലെ ഉണ്ട് കേട്ടോ, നമ്മളിങ്ങനെ വിശ്വസിച്ചു പോകുന്ന കുറെ കള്ളങ്ങൾ. ഇതിനൊക്കെ പിന്നില് സയന്റിഫിക് ആയിട്ടുള്ള ഓരോരോ റീസൺസ് ഉണ്ടാകും. അതായത് ആ റീസൺസ് അറിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതായിരുന്നു കാര്യം, ഇതിനാണോ നമ്മൾ ഇങ്ങനെയൊക്കെ വിശ്വസിച്ചേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. കാളയ്ക്ക് ചുവപ്പ് നിറം തിരിച്ചറിയാൻ കഴിയില്ല എന്ന സത്യം അറിഞ്ഞ് പലരും എനിക്കിപ്പോ മെസ്സേജ് അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചെറുപ്പത്തിൽ ഒരുപാട് കള്ളങ്ങൾ ഉണ്ട്, അങ്ങനെയുള്ള കള്ളങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നമ്മൾ പറഞ്ഞ കള്ളങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അഹല്യ FM 90.4 ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒരു DM ചെയ്തേക്ക്, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. നമ്മളൊക്കെ ചെറുപ്പത്തിലെ കൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ മരത്തിൽ നിന്നൊക്കെ താഴെ വീണ് കിടക്കുന്ന ഈ പാവം പക്ഷിക്കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടാകും അല്ലെ, അയ്യോ പാവം എന്ന് കരുതി നമ്മൾ അതിനെ എടുത്ത് തിരികെ കൂട്ടിൽ വെക്കാൻ പോകുമ്പോ മുതിർന്ന ആളുകൾ ഓടി വന്ന് നമ്മളെ തടയും. എന്നിട്ട് അവര് പറയും അതിനെ തൊടല്ലേ, മനുഷ്യൻ തൊട്ട് കഴിഞ്ഞാൽ ആ കുഞ്ഞിന് നമ്മുടെ മണം വരും. അങ്ങനെ വരുമ്പോ ആ അമ്മ പക്ഷി ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയും. കേട്ടിട്ടില്ലേ ഈ ഡയലോഗ്? എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ടല്ലേ. ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റാത്ത സങ്കടത്തിൽ നമ്മൾ മാറുന്നിട്ടുണ്ട്. എന്നാൽ ഇത് നല്ല ഒന്നാം തരം കള്ളക്കഥയാണ്. സത്യം എന്താന്ന് വെച്ചാൽ ഭൂരിഭാഗം പക്ഷികൾക്കും പണം പിടിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്മൾ തൊട്ടത് കൊണ്ട് കുഞ്ഞിന് മനുഷ്യന്റെ മണം വരുന്നോ, അത് കാരണം അമ്മ പക്ഷി കുഞ്ഞിനെ ഉപേക്ഷിക്കുമെന്നോ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷികൾ അവയുടെ കുഞ്ഞുങ്ങളെ തിരിച്ചറിയുന്നത് മണം നോക്കിയല്ല, അവയുടെ കാഴ്ചയും ശബ്ദവും തിരിച്ചറിഞ്ഞിട്ടാണ്. അപ്പൊ വഴി തെറ്റി വീണുപോയ കുഞ്ഞിനെ തിരികെ കൂട്ടിൽ വെച്ചാൽ അമ്മ പക്ഷി അതിനെ സ്നേഹത്തോടെ തന്നെ നോക്കും. ഇനി കൂട് തകർന്നു പോയെങ്കിൽ ആ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു കൊമ്പത്ത് വെച്ചാൽ പോലും അമ്മ പക്ഷി അതിന്റെ ശബ്ദം കേട്ടുവന്ന് തീറ്റ കൊടുക്കും. അപ്പൊ ഇനി എവിടെയെങ്കിലും പക്ഷി കുഞ്ഞുങ്ങൾ വീണ് കിടക്കുന്നത് കണ്ടാൽ ധൈര്യമായി അതിനെ എടുത്ത് സുരക്ഷിതമായ സ്ഥലത്തോ കൂട്ടിലോ മാറ്റിവെക്കാം. അമ്മ പക്ഷി ഒട്ടും പിണങ്ങില്ല. ഇതുപോലെ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എത്ര എത്ര കള്ളങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നു, ആരോഗ്യ കാര്യങ്ങളിൽ എത്ര എത്ര കള്ളങ്ങൾ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു അല്ലെ. ഈ ചെറുപ്പത്തിൽ കാളയെ കണ്ട് ചുവപ്പ് തുണി കണ്ടാൽ കാളയ വരളുന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവരും നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല സംഗതി. പുറത്തേക്ക് ഇറങ്ങിയാൽ നനഞ്ഞ മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നനഞ്ഞ മുടിയിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ ജലദോഷം വരുന്നൊക്കെ നമ്മളിങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് എപ്പോഴൊക്കെയോ കേട്ട് അങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഫീഡായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിലൊക്കെ സത്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇതുപോലെയുള്ള സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സത്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ സത്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞു തന്നത് ഓൺ നമ്മുടെ കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. അപ്പോൾ ഇന്നത്തെ സമയം ഏകദേശം അവസാനിപ്പിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദാ ടാറ്റ ബൈ ബൈ പറയുകയാണ്. നമുക്ക് വീണ്ടും നാളെ കാണാം. സ്റ്റേ ട്യൂൺഡ്.

0: MBA Dreams മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ. നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീടിന് ചുറ്റും മണ്ണില്ല, പിന്നെ എങ്ങനെ ഞാൻ കൃഷി ചെയ്യുമെന്ന് വിഷമിക്കുന്നവർ ഇന്ന് ഒരുപാടുണ്ട്. ഫ്ളാറ്റുകളിലും കോൺക്രീറ്റ് മുറ്റമുള്ള വീടുകളിലും താമസിക്കുന്നവർക്ക് ചെടികൾ വളർത്താൻ മണ്ണില്ല എന്നത് വലിയൊരു പരിമിതിയാണല്ലേ. എന്നാൽ ഇനി ആ വിഷമം വേണ്ട. വെറും ശുദ്ധജലത്തിലോ അല്ലെങ്കിൽ വായുവിലോ മാത്രം മണ്ണില്ലാതെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ചില സവിശേഷ സസ്യങ്ങളുണ്ട്. വീടിൻ്റെ ഭംഗി കൂട്ടാനും ഒപ്പം വിഷമില്ലാത്ത പച്ചക്കറികൾ അടുക്കളയിൽ എത്തിക്കാനും ഈ രീതി സഹായിക്കും. ഇത്തരത്തിൽ മണ്ണില്ലാതെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന ചില സസ്യങ്ങൾ ഏതൊക്കെയാണ്, അവ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം അറിയാം ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കൂടെയുണ്ട് ഞാൻ സുനൽ. ആദ്യത്തെ വിള എന്ന് പറയുന്നത് മണ്ണില്ലാതെ വളർത്താൻ പറ്റുന്ന ആദ്യത്തെ വിള മണി പ്ലാന്റ് ആണ്. മണ്ണില്ലാതെ വെറും വെള്ളത്തിൽ മാത്രം ഏറ്റവും എളുപ്പത്തിൽ വളർത്താൻ പറ്റിയ ഒന്നാമത്തെ ചെടിയാണ് മണി പ്ലാന്റ്. വീടുകളിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാനും വായു ശുദ്ധീകരിക്കാനും ഏറ്റവും അധികം ആളുകൾ തിരഞ്ഞെടുക്കുന്നതും ഈ ഒരു ചെടിയാണ്. ഇതിന്റെ ചെറിയൊരു തണ്ടുണ്ടെങ്കിൽ നമുക്ക് കൃഷി ആരംഭിക്കാം. ഒരു സുതാര്യമായ കുപ്പിയിലോ ഗ്ലാസിലോ മുക്കാൽ ഭാഗം വെള്ളം നിറച്ച് മണി പ്ലാന്റിന്റെ രണ്ടോ മൂന്നോ മുട്ടുകളുള്ള വള്ളി മുറിച്ച് ഇറക്കി വെച്ചാൽ മതിയാകും. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ മുട്ടുകളിൽ നിന്ന് പുതിയ വേരുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് കാണാം. നേരിട്ട് കടുത്ത വെയിലൊന്നും അടിക്കാത്ത എന്നാൽ നല്ല വെളിച്ചമുള്ള ലിവിംഗ് റൂമുകളിലോ ജനൽപടികളിലോ ആണ് ഇത് വെക്കേണ്ടത്. ആഴ്ചയിൽ ഒരിക്കൽ കുപ്പിയിലെ വെള്ളം മാറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ചെടി വർഷങ്ങളോളം വീടിനുള്ളിൽ പച്ചപ്പോടെ വളരും. മണി പ്ലാന്റിനെ കുറിച്ച് അറിഞ്ഞാലോ, ഇനി മിന്റിനെ കുറിച്ചറിയാം, പുതിന. പക്ഷേ അതിനു മുന്നേ മനോഹരമായ ഒരു പാട്ടാസ്വദിക്കാം ഹരിതഭൂമി.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അടുക്കളയിൽ എപ്പോഴും ആവശ്യമുള്ള ഒന്നാണ് പുതിനയില, അല്ലെ? മണ്ണില്ലാതെ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിലോ അടുക്കളയിലെ ജനൽപ്പടിയിലോ വെച്ച് ഏറ്റവും വേഗത്തിൽ വിളവെടുക്കാൻ പറ്റിയ ഒരു മികച്ച ഔഷധ പച്ചക്കറി വിളയാണ് ഇത്. ചായയിലും കറികളിലും ഇത് ഉപയോഗിക്കാം. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പുതിന ഇലയുടെ ഇലകൾ മാറ്റിയ ശേഷം അതിന്റെ തണ്ട് മാത്രം വെള്ളം നിറച്ച ചെറിയ ഗ്ലാസുകളിലേക്ക് ഇറക്കി വയ്ക്കുക. മൂന്നാല് ദിവസത്തിനുള്ളിൽ പുതിയ വേരുകളും തലപ്പത്ത് പുതിയ ഇലകളും വരാനായിട്ട് തുടങ്ങും. അടുക്കളയിൽ നന്നായി വായുസഞ്ചാരവും വെളിച്ചവും കിട്ടുന്ന ഭാഗത്താണ് ഇത് വെക്കേണ്ടത്. ഇതിന്റെ വേരുകൾക്ക് വളരാൻ വെള്ളത്തിൽ നേരിയ തോതിൽ ഹൈഡ്രോപോണിക്സ് പോഷക ദ്രാവകം ചേർത്ത് നൽകിക്കഴിഞ്ഞാൽ ഇലകൾക്ക് നല്ല വലുപ്പവും കൂടുതൽ മണവും ലഭിക്കും. അപ്പോൾ പുതിന ഇലയും സെറ്റായി. ഇനി അടുത്തത് ഏതാണ്? ലക്കി ബാമ്പു ആണ്. ലക്കി ബാമ്പുവിന്റെ വിശേഷങ്ങൾ അറിയാം നല്ലൊരു പാട്ടുവിശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: മണ്ണില്ലാതെ വളർത്താൻ പറ്റുന്ന ചില വിളകളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത വിള ലക്കി ബാമ്പു ആണ്. ഇൻഡോർ ചെടികളിൽ നിന്ന് ഏറ്റവും ജനപ്രിയമായ ഒന്നാണ് ലക്കി ബാമ്പു. വീടുകൾക്കും ഓഫീസുകൾക്കും ഒരുപോലെ ഭംഗി നൽകുന്ന ഈ ചെടിക്ക് വളരാൻ മണ്ണ് ഒട്ടുമേ ആവശ്യമില്ല. ചെറിയ ചരൽ കല്ലുകളും വെള്ളവും ഉണ്ടെങ്കിൽ ഇത് മനോഹരമായിട്ട് പരിപാലിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഭംഗിയുള്ള സെറാമിക് അല്ലെങ്കിൽ ഗ്ലാസ് പാത്രത്തിൽ കുറച്ച് ചരൽ കല്ലുകൾ ഇട്ട് ഈ ചെടിയെ ഉറപ്പിച്ചു നിർത്തുക. വേരുകൾ മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രം വെള്ളമൊഴിച്ചാൽ മതിയാകും. കടും വെയിലടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇലകൾ കരിഞ്ഞു പോകും. വീടിന്റെ അകത്തളങ്ങളിൽ, പ്രത്യേകിച്ച് സിറ്റ് ഔട്ടിലോ ഹാളിലോ ഉള്ള മേശപ്പുറങ്ങളിൽ ഇത് വയ്ക്കാവുന്നതാണ്. വായുപ്രവാഹമുള്ളതും നേരിയ വെളിച്ചം കിട്ടുന്നതുമായ ഇടങ്ങളിൽ ഇതിന്റെ തണ്ടുകൾ നല്ല പച്ച നിറത്തിൽ തിളങ്ങി നിൽക്കും. അപ്പോ ലക്കി ബാമ്പുവിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി സ്പൈഡർ പ്ലാന്റിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിനു ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണില്ലാ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തത് സ്പൈഡർ പ്ലാന്റ് ആണ്. നാസ സാക്ഷ്യപ്പെടുത്തിയ ഏറ്റവും മികച്ച വായു ശുദ്ധീകരണ സസ്യങ്ങളിൽ ഒന്നാണ് സ്പൈഡർ പ്ലാന്റ്. വീടിനുള്ളിലെ ഫോർമാൽഡിഹൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളെ വലിച്ചെടുക്കാനായിട്ട് ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഇത് മണ്ണില്ലാതെ വെള്ളത്തിൽ വളർത്താവുന്നതേയുള്ളൂ. വലിയ സ്പൈഡർ പ്ലാന്റിന്റെ ചുവട്ടിൽ നിന്ന് വരുന്ന ചെറിയ തൈകൾ അടർത്തിയെടുത്ത് വെള്ളം നിറഞ്ഞ ചെറിയ കുപ്പികളിൽ വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ ഇലകൾ വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ വേരുകൾ മാത്രം വെള്ളത്തിൽ തൊട്ടിരിക്കുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാനായിട്ട്. ബെഡ്റൂംസിലോ ബാൽക്കണിയിലോ വയ്ക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ചെടിയാണ് ഇത്. കടുത്ത വെയിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് വീടിന്റെ ഏത് കോണിലും ഇത് വയ്ക്കാം. വീടിനുള്ളിലെ അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഇത് ഏറെ സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് സ്പൈഡർ പ്ലാന്റ് എന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ചീര, ഇലക്കറികൾ ഇതും മണ്ണില്ലാതെ വളർത്താനായിട്ട് പറ്റുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: അടുക്കള തോട്ടം നിർമ്മിക്കാനായിട്ട് സ്ഥലമില്ലാത്തവർക്ക് ഹൈഡ്രോപോണിക്സ് രീതിയിലൂടെ മണ്ണില്ലാതെ പച്ചക്കറിയായി ചീരയും ലെറ്റ്യൂസും വീട്ടിൽ വളർത്താം. ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ ചകിരിച്ചോറോ സ്പോഞ്ചോ വെച്ച് അതിലാണ് വിത്തുകൾ മുളപ്പിക്കുന്നത്. ഈ കപ്പുകൾ വെള്ളവും പോഷകങ്ങളും നിറഞ്ഞ വലിയ പൈപ്പുകളിലോ പ്ലാസ്റ്റിക് ചാനലുകളിലോ ഇറക്കി വയ്ക്കുന്നു. വേരുകൾ നേരിട്ട് വെള്ളത്തിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുത്ത് വളരും. മണ്ണില്ലാത്തതിനാൽ വേരുചീയലോ മണ്ണിൽ നിന്നുള്ള കീടബാധകളോ ഉണ്ടാകില്ല. വീടിന്റെ ടെറസിലോ ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിലോ നല്ലതുപോലെ സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടങ്ങളിലാണ് ഈ ഒരു സംവിധാനം ഒരുക്കേണ്ടത്. വെറും 30 മുതൽ 40 ദിവസത്തിനുള്ളിൽ വിഷമില്ലാത്ത നല്ല ഫ്രഷ് ചീര ഇലകൾ അടുക്കളയിലേക്ക് വിളവെടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. ചീരയെക്കുറിച്ചും ലെറ്റ്യൂസിനെ കുറിച്ചൊക്കെ അറിഞ്ഞില്ലേ? എങ്ങനെയാണ് മണ്ണില്ലാതെ ഇതൊക്കെ കൃഷി ചെയ്യുക എന്ന് മനസ്സിലായില്ലേ? ഇനി അഗ്ലോനിമ എന്ന സസ്യത്തെ കുറിച്ച് അറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വെൽക്കം ബാക്ക്. മണ്ണില്ലാത്ത കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അഗ്ലോനിമയാണ്. ചുവപ്പും പച്ചയും കലർന്ന മനോഹരമായ ഇലകളാൽ വീടിന്റെ അലങ്കാരം വർദ്ധിപ്പിക്കുന്ന ചെടിയാണ് അഗ്ലോനിമ. സാധാരണയായിട്ട് ചട്ടിയിൽ വളർത്തുന്ന ഈ ചെടി വളരെ വിജയകരമായിട്ട് വെള്ളത്തിലും വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുമെന്ന് പലർക്കും അറിയില്ല. മണ്ണിൽ വളരുന്ന ഒരു അഗ്ലോനിമ ചെടി ചുവടോടെ പിഴുത് അതിന്റെ വേരുകളിലെ മണ്ണ് പൂർണ്ണമായിട്ടും കഴുകിക്കളയുക. അതിനുശേഷം വേരുകൾ മാത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വലിയൊരു ഗ്ലാസ് ജാറിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പുതിയ വേരുകൾ വന്ന് വളരാനായിട്ട് തുടങ്ങും. വീടിന്റെ ലിവിംഗ് റൂമുകളിലോ പ്രവേശന കവാടത്തിലോ വെക്കാൻ പറ്റിയ ഏറ്റവും ലക്ഷറി ലുക്കുള്ള ചെടിയാണ് ഇത്. രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഇതിന്റെ വെള്ളം മാറ്റുകയും വെള്ളത്തിൽ അല്പം ജൈവ ദ്രാവക വളം ചേർക്കുകയും ചെയ്താൽ ഇലകളുടെ നിറം മങ്ങാതെ നിലനിൽക്കും. ഇനി മണ്ണില്ലാ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന്.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനല്ലഭം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മണ്ണില്ലാ കൃഷിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മണ്ണില്ലാ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയട്ടെ. മണ്ണില്ലാതെ വെള്ളത്തിൽ ചെടികൾ വളർത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിന്റെ ഗുണമേന്മ തന്നെയാണ്. ക്ലോറിൻ അടങ്ങിയ പൈപ്പ് വെള്ളം നേരിട്ടൊരിക്കലും ഉപയോഗിക്കരുത്. കിണറ്റ് വെള്ളമോ അല്ലെങ്കിൽ ക്ലോറിൻ മാറാൻ ഒരു ദിവസം തുറന്നു വെച്ച വെള്ളമോ ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം വെള്ളം മാറ്റുന്നതാണ്. കുപ്പികളിലെ വെള്ളം കുറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായി മാറ്റി പുതിയ വെള്ളം ഒഴിക്കണം. ഇല്ലെങ്കിൽ വെള്ളത്തിൽ പായൽ പിടിക്കാനും കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനും സാധ്യതയുണ്ട്. ചെടിയുടെ ഇലകൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കരുത്. ഇത് ഇലകൾ ചീഞ്ഞു പോകാനായിട്ട് കാരണമാകും. വേരുകൾക്ക് ആവശ്യത്തിന് വായുസഞ്ചാരം ലഭിക്കാനായിട്ട് പാത്രത്തിന്റെ വായുഭാഗം വല്ലാതെ ഇടുങ്ങിയതാവാനും പാടില്ല. മാസത്തിലൊരിക്കൽ വേരുകൾ മൃദുവായി കഴുകി വൃത്തിയാക്കുന്നതും നല്ലതായിരിക്കും. മണ്ണില്ലാ കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി മണ്ണില്ലാ കൃഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. മണ്ണില്ലാ കൃഷിയെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണില്ലാ കൃഷിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലിട്ട്, ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് വീടും പരിസരവും എപ്പോഴും അതീവ വൃത്തിയായിരിക്കുമെന്നതാണ്. മണ്ണും ചെളിയും ഉമ്മറത്തോ തറയിലോ വീഴില്ല എന്നതിനാൽ ഇൻഡോർ ഗാർഡനിങ്ങിന് ഏറ്റവും അനുയോജ്യമായ മാർഗമാണിത്. പിന്നെ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളോ കീടങ്ങളോ വേരുകളെ നശിപ്പിക്കുന്ന പുഴുക്കളോ ഈ കൃഷിയിൽ ഉണ്ടാകില്ല. ചെടികൾക്ക് നനയ്ക്കാൻ മറന്നുപോയി ചീഞ്ഞു പോകുമെന്ന പേടിയും വേണ്ട. പരമ്പരാഗത കൃഷിയേക്കാൾ വളരെ കുറഞ്ഞ വെള്ളം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. സ്ഥലപരിമിതിയുള്ളവർക്ക് വേർട്ടിക്കൽ രീതിയിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് പൈപ്പുകൾ സ്ഥാപിച്ച് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ചെടികൾ വളർത്തുകയും ചെയ്യാം. വീടിനുള്ളിലെ അന്തരീക്ഷ ഊഷ്മാവ് കുറയ്ക്കാനും വായുവിലെ ഈർപ്പം നിലനിർത്താനും ഇത്തരത്തിലുള്ള സസ്യങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മണ്ണില്ല എന്നത് ഇനി ഒട്ടുമൊരു കുറവല്ല. ചെറിയൊരു താല്പര്യവും കുറച്ച് വെള്ളവും ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളുടെ അകത്തളങ്ങളും ബാൽക്കണികളും ചുവപ്പണിയിക്കാനായിട്ട് അല്ലെങ്കിൽ പച്ചപ്പണിയിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പ്രകൃതിയുടെ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങളുടെ വീടുകളിലും പോസിറ്റീവ് ഊർജം നിറയ്ക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മണ്ണില്ലാതെ വീട്ടിൽ വളർത്താൻ പറ്റുന്ന സസ്യങ്ങളെക്കുറിച്ചും അതിന്റെ പരിപാലന രീതികളെക്കുറിച്ചുമുള്ള ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4, കേട്ട് കൂട്ടുകൂടാണ്.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: നമുക്ക് എല്ലാവർക്കും ഓരോരോ ലവ് ലാംഗ്വേജ് ഉണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മൾ സ്നേഹം വരുന്ന സമയത്ത് അത് പ്രകടിപ്പിക്കുന്നത് പല രീതിയിലൂടെയാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ എന്റെ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, യാത്ര പോവുക, ഒരുപാട് വർത്തമാനങ്ങൾ പറയുക, അതൊക്കെയാണ് എൻ്റെ ഒരു ലവ് ലാംഗ്വേജ്. പക്ഷേ ചില ആൾക്കാരുടെ ഈ സ്നേഹ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് സ്നേഹം വരുമ്പോഴും അതുപോലെ തന്നെ ഒരുപാട് സങ്കടം വരുമ്പോഴൊക്കെ അത് പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ടവർക്ക് ഉമ്മ കൊടുത്തുകൊണ്ടായിരിക്കും. അത് എത്ര പേർക്ക് അങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊരു സുഹൃത്തുണ്ട് കേട്ടോ, അങ്ങനെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവൻ സ്നേഹം വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉമ്മ കൊടുത്തുകൊണ്ടാണ് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരു നേരം ഒന്ന് വീതം 3 നേരം എന്നൊരളവിൽ എനിക്കിങ്ങനെ ഉമ്മ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഉമ്മയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇന്ന് ഇന്റർനാഷണൽ കിസ്സിംഗ് ഡേ ആണത്രേ, ഉമ്മ ദിനമാണത്രേ, അന്താരാഷ്ട്ര ഉമ്മ ദിനമാണത്രേ. എനിക്കറിയില്ലായിരുന്നു ഈ ഒരു അറിവ്, എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആയിലയും ഹീരയുമാണ് ഇന്ന് എനിക്ക് ഇന്റർനാഷണൽ കിസ്സിംഗ് ഡേ ആണ്, ഉമ്മയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാട്ട് പ്ലേ ചെയ്യണം ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യം എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ പാട്ട് നോക്കി. അപ്പം അതിലെനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ പാട്ടായിട്ട് നിങ്ങളുടെ കാതോരം എത്താൻ പോകുന്നത്. നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് എല്ലാ ലിസ്ണേഴ്സിനും സ്വാഗതം. ഇൻസ്റ്റന്റ് പാട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇൻസ്റ്റന്റായി കേൾപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതാ ഇന്ന് മുതൽ നമ്മുടെ ഈ വീക്കിൽ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുന്നു. ഇന്നലെ ഒരു ബ്രേക്കൊക്കെ ആയിരുന്നു അല്ലെ, സൺഡേ ഒക്കെ ഒരു ബ്രേക്കായിരുന്നു. ആ ബ്രേക്കെല്ലാം കഴിഞ്ഞ് വീണ്ടും ഈ ആഴ്ചത്തെ ഇൻസ്റ്റന്റ് പാട്ട് ആരംഭിക്കുമ്പോൾ മൈക്കിന്റെ മുമ്പിലുള്ളത് സുനിലാണ്. ഇനി 2 മണിക്കൂർ നേരം 2 മണിവരെ ഞാൻ ഇവിടെ കാണും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ പ്ലേ ചെയ്ത് തരാനായിട്ട്. വിളിക്കേണ്ട നമ്പർ, വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 8 8 1 5 0 9 0 0 1. 82 81 50 90 00 ആണ് നമ്പർ. അപ്പോൾ ഈ നമ്പറിലേക്കാണ് നിങ്ങൾക്ക് മെസ്സേജും അയക്കാം, മെസ്സേജിലൂടെയും പാട്ടുകൾ റിക്വസ്റ്റ് ചെയ്യാം. സിനിമയുടെ പേര്, നിങ്ങളുടെ പേര്, പാട്ടിൻ്റെ ആദ്യത്തെ വരി, ഇത് ഉൾപ്പെടുത്താനായിട്ട് മറക്കരുത്. ഇതില്ല എങ്കിൽ പാട്ട് പ്ലേ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് അയക്കുന്ന സമയത്ത് സിനിമയുടെ പേര് ഉൾപ്പെടുത്തുക, ഏത് പാട്ടാണ് എന്നുള്ളതിന്റെ ആദ്യത്തെ വരി ഉൾപ്പെടുത്തുക, ഒപ്പം തന്നെ നിങ്ങളുടെ പേര് കൂടെ ഉൾപ്പെടുത്തുക. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല കുറേ പാട്ടുകൾ, ആസ് യൂഷ്വൽ നല്ല കുറേ പാട്ടുകൾ കേൾക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു മൺഡേ, ഈ ഒരു തിങ്കളാഴ്ച ദിവസം, ഇങ്ങനെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ചാറ്റിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡേയിൽ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഞാൻ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഉമ്മ പാട്ട് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടാണ്. ഈ അടുത്തൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കാണ് കേട്ടോ. ഒരു മുത്തം തേടി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. ആ ഒരു ഗാനം എൻജോയ് ചെയ്യാം ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യമായി.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഹലോ
2: ഹലോ, ഞാൻ അപ്പൊ മാധവൻ.
1: മാധവൻ ചേട്ടാ, സുഖമായിട്ട് പോകുന്നു? ലൈഫൊക്കെ
2: സുഖമായിട്ട്
1: പോകുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? തീർച്ചയായിട്ടും പാട്ട് വെച്ചിരാം കേട്ടോ. ഒരുപാട് സന്തോഷം
2: അകലിനുള്ള എല്ലാവർക്കും വേണ്ടി, ചാരിയുള്ള കുടുംബത്തിലെ എല്ലാവർക്കും,
1: എല്ലാവർക്കും വേണ്ടി. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്താൻ പോകുന്നു. അതിനു മുന്നേ അല്ല, അതിന് ശേഷം വരാൻ പോകുന്ന പാട്ട് ഏതാണെന്ന് നോക്കട്ടെ. പ്രശാന്ത് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഹലോ, ഞാൻ പ്രശാന്ത്. അഹല്ലിക സുഖമല്ലേ, ജുംബ ജുംബ ജുംബ എന്ന ഗാനം വെച്ച് തരുമോ? ചിത്രം നാടോടി. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്.
1: നാടോടി എന്ന ചിത്രത്തിലെ നല്ലൊരു ട്രാക്കൊക്കെ കേട്ട് കഴിഞ്ഞു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കട്ടെ. ഹലോ
2: ഹലോ, നമസ്കാരം സുനിൽ.
1: നമസ്കാരം, ഇതാരാണ്?
2: കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
1: കണ്ണൂർ മഴയൊക്കെ ഉണ്ടോ ചേട്ടാ?
2: ഞാൻ ഈ പിന്നെ അഹല്യയിലേക്ക് വിളിച്ച് പാട്ട് ആവശ്യപ്പെടാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ കനത്ത മഴയാണ് ഇപ്പൊ പെയ്തുകൊണ്ടേ ഇരിക്കുന്നത്.
1: അത് നല്ലതാണല്ലോ, ഈ മഴയിൽ പാട്ട് കേൾക്കാൻ പറ്റും.
2: മഴയില്ല, അതെ അതെ, ഇവിടെ മഴയില്ല എന്നുള്ള പരാതി ഇങ്ങനെ സുനിയോട് പറയാൻ വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് മഴയാണ് കിട്ടിയത്.
1: അപ്പൊ ഇനി മഴ കിട്ടാതിരിക്കുമ്പോ സുനിലെ വിളിച്ചാ മതി.
2: തീർച്ചയായിട്ടും
1: പാട്ട് കേക്കണ്ടേ
2: സുനിലെ? പിന്നെ തൂമഞ്ഞും പോലെ
1: തക്ഷശീല എന്ന ചിത്രത്തിലെ പാട്ട്.
2: തക്ഷശീല അങ്ങനെ എനിക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു, തക്ഷശീലയാണോ കാശ്മീരാണോ എന്നുള്ളത്.
1: തക്ഷശീല കാശ്മീരിൽ പോലും ഈ വാരുകളും ചന്ദ്രലേഖ അതല്ലേ?
2: ആ അതെ അതെ, അപ്പൊ തക്ഷശീലയിലെ പാട്ടാണ്.
1: ആ പാട്ട് വെച്ചുതരാം കേട്ടോ.
2: ഓ വളരെ സന്തോഷം,
1: ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. വിളിച്ചത് ആനന്ദൻ ചേട്ടനായിരുന്നു, കണ്ണൂരിൽ നിന്നും. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത ആ ഒരു ഗാനം ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് സഹദേവൻ ഫ്രം ഇടുക്കിയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൈക്കൂടുന്ന നിറയെ തരു മധുരം തരൂ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം മായാമയൂരം എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടാണ്. ഈ ഒരു പാട്ടിന് ശേഷം ആകാശവാണി വാർത്തകളായിരിക്കും. വാർത്തകൾക്ക് ശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. കൂടെയുള്ളത് ഞാൻ സുനിൽ.

0: ഉങ്കൽ വാൾക്കീൻ ഒവ്വൊരു
1: തരുണത്തിലും ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
3: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
4: പഠിക്കൂ BTech ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
3: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ, രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
4: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: തങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കം. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 400,000 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്വകാര്യ ബസ് വ്യവസായ മേഖലയുടെ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും നോർവേയും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പെസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. 2018 ആദ്യ ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധവും പരസ്പര പങ്കാളിത്തവും ശക്തിപ്പെടുത്താൻ സഹായിച്ചെന്നും കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് ശേഷം ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതായും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസിന്റെ ക്ഷണപ്രകാരം മെൽബണിലേക്ക് പോകുമെന്നും സന്ദർശനം ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപര പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുമെന്നും നരേന്ദ്രമോദി. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസ മൊബിലിറ്റി എന്നീ മേഖലകളിലെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മെൽബണിൽ ഇന്ത്യൻ പ്രവാസികളുമായി നരേന്ദ്രമോദി സംവദിക്കും. മെൽബണിൽ നിന്ന് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്കാണ് യാത്ര തിരിക്കുക. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി റിച്ചർഡ് ക്രിസ്റ്റഫർ ലെക്സന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് 4 ദിവസത്തെ പരിപാടി. ഇന്നും നാളെയും വനിതാതല പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് പി നഹീമ.
3: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
2: രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. യാത്രാവാഹനങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28.63% ജൂണിൽ 2.5% വർധനയുമാണ് രേഖപ്പെടുത്തിയത്. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് 400,000 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട് തലക്കുളത്തൂർ CMM HSSൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ സ്വന്തം കഴിവുകളെക്കുറിച്ച് സ്വയം വിലയിരുത്തണമെന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ലോകനിലവാരത്തിൽ മത്സരത്തിന് സജ്ജരാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പുതുയുഗ മാറ്റങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവരുമെന്നും ശംസുദ്ദീൻ പറഞ്ഞു. ചടങ്ങിൽ MK രാഘവൻ MP മുഖ്യാതിഥിയായി. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും സംഘടിപ്പിച്ചു. രാത്രി വൈദ്യുതി സംഭരിച്ചു വെക്കാനായി സംസ്ഥാനത്ത് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും എല്ലിനോ പ്രതിഭാസം കാരണം രാജ്യത്താകമാനം വൈദ്യുതി ലഭ്യത കുറഞ്ഞെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം കോട്ടയത്ത് വിതരണം ചെയ്തു. തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് ജൂലൈ 13 മാറ്റി. ചെന്താമര പ്രതിയായ രണ്ടാമത്തെ കൊലക്കേസാണിത്. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പും തൊഴിലുടമ പ്രതിനിധികളും ജീവനക്കാരും തമ്മിൽ കൊച്ചിയിൽ ചർച്ച തുടങ്ങി. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് മുൻ CPIM നേതാവും MLA ജി സുധാകരൻ പറഞ്ഞു. വർഗവഞ്ചകൻ എന്ന പദത്തിന്റെ അർത്ഥമറിയാത്ത ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും സുധാകരൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. PSC യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. KSRTCയുടെ വനിതാ സൌജന്യ യാത്ര കാരണം സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്കുണ്ടായ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ബസ്സുടമകളെ ഗവൺമെന്റ് കാണുന്നതെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ സൌജന്യ നിരക്കിനെക്കുറിച്ച് ചർച്ചയാകാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
4: ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ഒരു മാസത്തിനുള്ളിൽ ജില്ലയിൽ 850 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും 500,000 രൂപയിലധികം പിഴ ഈടാക്കി. ഷിഗല്ല ബാക്ടീരിയ വ്യാപനം തടയുന്നതിന് ഭക്ഷ്യസംരംഭങ്ങൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് സ്ഥാപനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
2: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ടും ബ്രസീലിനെ തകർത്ത് നോർവേയും ക്വാർട്ടറിലെത്തി. നാളെ രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:00 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. ബ്രസീലിന്റെ മുതിർന്ന കളിക്കാരൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 6 ലോകകപ്പ് കിരീടമെന്ന ബ്രസീലിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചതിന് തൊട്ടുപിന്നാലെയാണ് 34-കാരനായ നെയ്മർ അന്താരാഷ്ട്ര കരിയറിന് തിരശീല വീഴ്ത്തുന്നത്. സിക്കിം പർവ്വതാരോഹക ഷെറിങ് ചോദൻ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ റഷ്യയിലെ എൽബ്രസ് വിജയകരമായി കീഴടക്കി. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 7:30 അവർ കൊടുമുടിയുടെ നെറുകയിലെത്തിയത്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുക എന്ന പ്രശസ്തമായ 7 സമ്മിറ്റ്സ് ചലഞ്ചിലെ ഷെറിങ്ങിന്റെ രണ്ടാമത്തെ വിജയകരമായ മുന്നേറ്റമാണിത്. 2025 ഓഗസ്റ്റിൽ അവർ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയിരുന്നു. 3 ദിവസത്തിനിടയിൽ ജമ്മു കശ്മീരിലെ അമർനാഥിൽ 56,000-ലധികം ഭക്തർ ദർശനത്തിനെത്തി. യാത്രയുടെ 3 ദിവസമായ ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24,000-ലധികം തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിൽ പ്രണാമമർപ്പിക്കാൻ എത്തിയത്. BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രവർത്തക സമ്മേളനം വൈകിട്ട് മാരാർജി ഭവനിൽ ചേരും. ദേശീയ നിർവാഹക സമിതി അംഗം TK കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കം. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്വകാര്യ ബസ് വ്യവസായ മേഖലയുടെ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും നോർവേയും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.
0: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
6: പഠിക്കൂ BTech നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
5: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
6: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3 ഇരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
7: ഇവിടെ മൊത്തം കാറ്റ്.
8: ആകാശവാണി വാർത്തകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അടുത്ത 2 പാട്ടുകളിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ണാടിയിൽ നിന്നും ജോസ്മാഷാണ്. സ്പിരിറ്റ് എന്ന ചിത്രത്തിലെ മരണം എത്തുന്ന നേരത്തെ എന്ന് തുടങ്ങുന്ന വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു ഗാനം വരുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ധനുഷാണ് കേട്ടോ. ധനുഷ് ചോദിച്ചിരിക്കുന്ന ഗാനം IRA എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ജില്ല എന്ന ചിത്രത്തിലെ പാട്ടാണിത്. പുലി എന്നൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, പക്ഷെ പുലിയിൽ ഇങ്ങനെ ഒരു പാട്ടില്ല. ജില്ല എന്ന തെലുങ്ക് ചിത്രത്തിലാണെന്ന് തോന്നുന്നു അല്ലേ, ആ ഒരു സിനിമയിലെ പാട്ടാണ്. ആ ഒരു പാട്ട് വരുന്നുണ്ട്. 2 പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് പാട്ടിലൂടെ പാട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യണം? 8815090000 എന്ന നമ്പർ ഡയൽ ചെയ്യണം. ഇനിയിപ്പോൾ വിളിക്കാൻ നേരമില്ല എങ്കിൽ സെയിം നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയും മെസ്സേജ് അയക്കാവുന്നതാണ്. 2 പാട്ടുകൾ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: സമയം 12 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
2: ഗുഡ് ആഫ്റ്റർനൂൺ സുനിലേട്ടാ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ഞങ്ങൾ ചിറ്റൂരിന്ന് ഉമാമഹേശ്വരി.
1: ഉമാമഹേശ്വരി ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു?
2: ഓ സുഖം.
1: ഇപ്പൊ അങ്ങോട്ട് ഏട്ടാ അല്ല, ഇങ്ങോട്ട് ഏട്ടാ അങ്ങോട്ട് ചേച്ചിനെ വിളിച്ചാൽ അത് ശരിയാവില്ല. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം നമ്മള് അല്ലേ. അപ്പൊ ഉമാമഹേശ്വരി എന്ന് ഞാൻ വിളിക്കാം, സുനിൽ എന്ന് തിരിച്ചു വിളിച്ചാൽ വളരെ നല്ലതായിരുന്നു. അതല്ലേ? ഓക്കെ. അപ്പൊ ഉമാമഹേശ്വരി എന്തുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് പോകുന്നു. മഴയൊക്കെ ഉണ്ടോ?
2: മഴ രണ്ടു ദിവസമായില്ല.
1: രണ്ടു ദിവസമായിട്ടില്ല അല്ലേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എന്റെ ഊര് പാട്ടുകാരൻ സിനിമ. ഇന്ന്
1: ഈ പാട്ട് പാടിയതാരാ?
2: പാട്ട് പാടിയത് അറിഞ്ഞില്ല.
1: ആശാ ഭോസ്ലെ.
2: അതെ.
1: ഓക്കെ, ഇളയരാജയുടെ സംഗീതം ആശാ ഭോസ്ലെയാണ് പാടിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം, വീണ്ടും വിളിക്കണേ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഉമാമഹേശ്വരി ആയിരുന്നു. ആവശ്യപ്പെട്ട പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് വിജയൻ ചേട്ടനാണ്. ഞാൻ മെസ്സേജ് വായിക്കാം. ഹലോ അഹല്യ എഫ് എം, ഞാൻ കഞ്ചിക്കൂട് വല്ലടിയിൽ നിന്നാണ്. ഇന്ന് എനിക്ക് എന്റെ ഡിയർ ഫ്രണ്ട് രമയ്ക്ക് വരുന്ന ശനിയാഴ്ച അവളുടെ ബർത്ത്ഡേ ആണ്. എന്റെ എല്ലാവിധ ആശംസകളും അവൾക്ക് നേർന്നുകൊണ്ട്. നീ കാറ്റ് നാൻ മരം എന്നെ സൊന്നാലും തലയാട്ടുവേൻ എന്ന സോങ് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രമയ്ക്ക് പിറന്നാൾ ആശംസകൾ കൂടെ പറയണേ എന്ന് പറഞ്ഞിട്ടാണ് വിജയൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. വിജയൻ നല്ല പേര്, അങ്ങനെയാണ് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ വേറെ പേരൊന്നും കൊടുത്തിട്ടില്ല. ഇനി അയക്കുന്ന സമയത്ത് പേര് കൂടെ വിജയൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വിജയൻ ചേട്ടൻ ആവശ്യപ്പെട്ട രമ ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ അഡ്വാൻസ് ആയിട്ട് വിഷ് ചെയ്തുകൊണ്ട് ആവശ്യപ്പെട്ട ആ ഒരു നീ കാറ്റ് നാൻ മരം വിദ്യാസാഗർ കമ്പോസ് ചെയ്തിട്ടുള്ള ആ ഒരു പാട്ട് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഹലോ, FM 90.4 നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
2: നമസ്കാരം, ഞാൻ സുനിൽ കുമാർ അട്ടപ്പള്ളം.
1: സുനിൽ കുമാർ അട്ടപ്പള്ളം, സുഖമായിട്ടിരിക്കുന്നു ചേട്ടാ? ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
2: താമസം എന്തേ
1: വരുവാൻ. ആരെ ആരെ വരാൻ വേണ്ടി കാത്തിരിപ്പാണ്?
2: പാട്ട്
1: കേൾക്കണം, അത്രേ ഉള്ളു അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. പാട്ട് വെച്ചേരാവേ. വിളിച്ചത് സുനിൽ കുമാർ ചേട്ടനായിരുന്നു, അട്ടപ്പള്ളത്ത് നിന്നും. അദ്ദേഹം ആവശ്യപ്പെട്ടത് പഴയൊരു പാട്ടാണ്, ബാബുക്കയുടെ പാട്ടാണ്. ആ ഒരു ഗാനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡിൻസിയാണ്, പാലക്കാട് നിന്നും. എനിക്ക് വാമനൻ എന്ന മൂവിയിലെ ഏതോ സെയ്യുകിറേ എന്ന് തുടങ്ങുന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. ഡിൻസിയാണ് ഈ പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ തമിഴ് ട്രാക്ക് എല്ലാം കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് ഇങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നല്ലൊരു പാട്ടായിരുന്നു അത്. അപ്പോൾ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ കൂടെ നെക്സ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
2: ഇത് ഞാൻ രമേഷാണ്.
1: രമേഷ്,
2: റെയിൽവേ
1: കോളനി. എവിടുന്നായിരുന്നു?
2: റെയിൽവേ കോളനി.
1: റെയിൽവേ കോളനി ഫസ്റ്റ് ടൈം സംസാരിക്കുകയാണോ നമ്മള്?
2: അതിനു മുമ്പ് ഒരു 3 മാസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു.
1: 3 മാസം മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എന്താ ചെയ്യുന്നേ?
2: ഞാൻ ഗോൾഡ് സ്മിത്ത് ആണ്, ഒരു ജ്വല്ലറി ഷോപ്പ് വെച്ചിട്ടുണ്ട്.
1: ജ്വല്ലറി ഷോപ്പ് ഉണ്ട് അല്ലേ. എങ്ങനെ പോകുന്നു ജ്വല്ലറി കച്ചവടം? അല്ല, സ്വർണ്ണ കച്ചവടം ഒക്കെ?
2: സ്വർണ്ണ കച്ചവടം ഇപ്പോ കുറച്ച് കുറവിലാണ്, എന്നാലും കുഴപ്പമില്ല, വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്.
1: തരക്കേടില്ലാതെ പോകുന്നുണ്ട് അല്ലേ. സ്വർണത്തിന് ഇപ്പൊ എന്താ റേറ്റ്?
2: ഇന്ന് 13,450 രൂപ
1: അല്ലേ, 1 ഗ്രാമിന്.
2: അതെ,
1: എന്താ അല്ലേ, എത്ര പെട്ടെന്ന് ഈ സ്വർണത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുന്നേ. ഓക്കെ, അപ്പൊ ചേട്ടാ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: പിന്നെ ആവാരം പൂ ഇല്ലേ, ആവാരം പൂ എന്ന മൂവിയിലെ അടുക്കുമല്ലി എടുത്ത് വെച്ച,
1: അടുക്കുമല്ലി എടുത്ത് വന്ത് അല്ലേ, അങ്ങനല്ലേ? ഓക്കെ ഓക്കെ, ആ പാട്ട് വെച്ചേരാ കേട്ടോ. ഒരുപാട് സന്തോഷം, വീണ്ടും വിളിക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. റെയിൽവേ കോളനിയിൽ നിന്നും രമേശ് ചേട്ടനാണ് വിളിച്ചത്. അദ്ദേഹം ആവശ്യപ്പെട്ട ആവാരം പൂ എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ട് ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് നോക്കട്ടെ കേട്ടോ. ചോദിച്ചിരിക്കുന്നത് ബീന ചേച്ചിയാണ്. നേസം എന്ന മൂവിയിൽ ഓ രംഗനാഥ ശ്രീരംഗനാഥ എന്ന് തുടങ്ങുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എസ് പി ബിയും ചിത്ര ചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ആ ഒരു പാട്ടും നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: എസ് പി ബിയും ചിത്രചേച്ചിയും ചേർന്ന് പാടിയിട്ടുള്ള മനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സുനിൽ.
1: നമസ്കാരം, ഇത് ആരാണ്?
2: നാഗരാജാണ്.
1: നാഗരാജ് ഏട്ടാ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: പുതുപ്പാട്ട് എന്ന സിനിമയിലെ
1: നല്ല പാട്ടാണല്ലോ. ഓക്കെ, നല്ല വരികൾ കേട്ടോ. എങ്ക ഊര് കാതലെ പറ്റി ആരെന്ത് വിചാരിക്കാനാണ്? ആരൊന്നും വിചാരിക്കില്ല കേട്ടോ. ഓക്കെ, എന്തായാലും പാട്ട് വെച്ചുതരാം. താങ്ക് യു, വീണ്ടും വിളിക്കണേ. വിളിച്ചത് നാഗരാജ് ഏട്ടനായിരുന്നു. അദ്ദേഹം റിക്വസ്റ്റ് ചെയ്ത പാട്ടുതാ നിങ്ങളുടെ കാതൂരം എത്തുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സുമിയാണ്. ഹായ് അഹല്യ, ഞാൻ പാലക്കാട് നിന്നും. സുമിയാണ് എനിക്ക് ഈ പുഴയും കടന്ന എന്ന മൂവിയിലെ പാതിരാ പുള്ളുണർന്നു എന്ന ഗാനം വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സുമി റിക്വസ്റ്റ് ചെയ്ത ആ പാട്ട് കൂടെ നമുക്ക് കേൾക്കാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം കാറ്റ്.
1: ഈ പുഴയും കടന്നു എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞു വന്നപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുന്നു. ഇൻസ്റ്റന്റ് പാട്ടാണ് സുനിലൊപ്പം ഇങ്ങനെ അഹല്യ FM 90.4 കേട്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. ഹലോ
2: ഹലോ, എന്റെ പ്രിയപ്പെട്ട പ്രിയങ്കരൻ സുനിൽജിക്ക് എന്റെ ഇറങ്ങിനിറങ്ങിയുള്ള ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ നിങ്ങളുടെ സ്വന്തം കൊഞ്ഞാപറന്ന് ഷെയ്ഫുദ്ദീൻ.
1: ഷെയ്ഫുദ്ദീൻ ചേട്ടാ, ഭക്ഷണം കഴിച്ചോ?
2: ഇല്ല, കഴിച്ചിട്ടില്ല.
1: പാട്ട് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോവാന്ന്
2: വെച്ചിരിക്കും.
1: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ?
2: എനിക്കിന്ന് AS മണി വരികൾ എഴുതി എന്ന ശ്രീകാന്ത് മ്യൂസിക് ചെയ്ത് വാണിയമ്മ അതിമനോഹരമാക്കിയ ഗാനമാണിത്. വാണിയമ്മയും എന്ന ശ്രീകാന്ത് പാടി അതിമനോഹരമാക്കിയ ഗാനം. നിനക്കതിനോട് നടക്കതി നലമാകും.
1: തീർച്ചയായിട്ടും വെച്ചേരാം, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. വിളിച്ചത് ഷെയ്ഫുദ്ദീൻ ചേട്ടനായിരുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ട പാട്ട് ഇതാ നിങ്ങളുടെ കാതോരമെത്താൻ പോകുന്നു. ഒപ്പം തന്നെ വരാൻ പോകുന്ന പാട്ട് നിർമ്മലമ്മയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, കൊട്ടേക്കാട് നിന്നും. ഇന്ന് രോഹിത്തിന്റെ പിറന്നാളാണ്. രോഹിത്തിന്റെ പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് രാജശില്പി എന്ന ചിത്രത്തിലെ അറിവിന്നിലാവേ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ഗാനം കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം ഇൻസ്റ്റന്റ് പാട്ടിലൂടെ.

0: ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്.
1: ചിത്രചേച്ചി പാടിയ അതിമനോഹരമായ ഒരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഏറെക്കുറെ അവസാനിക്കാനുള്ള നേരമൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 3 പാട്ടുകൾ വരുന്നുണ്ട്. ആരൊക്കെയാണ് ആ പാട്ടുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നറിയണ്ടേ? പറഞ്ഞുതരാം. ഓരോരുത്തരുടെ പാട്ടുകളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ പാട്ട് ബാലൻ പല്ലശേനയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. വാരഫലം എന്ന ചിത്രത്തിലെ സ്വരജതി പാടും പൈങ്കിളി എന്ന് തുടങ്ങുന്ന നല്ലൊരു ഗാനം. ഈ ഒരു പാട്ട് കേട്ടിട്ട് കുറേ നാളായെന്ന് തോന്നുന്നു. ആ ഒരു പാട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോകുന്ന പാട്ട്, അടുത്ത പാട്ട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉദയകുമാർ ചേട്ടനാണ്. മധുരം ജീവാമൃത ബിന്ദു എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഗാനം, ആ ഒരു പാട്ടുകൂടെ വരുന്നുണ്ട്. ചെങ്കോൽ എന്ന ചിത്രത്തിൽ നല്ലൊരു പാട്ടാണ് അല്ലെ? വല്ലാത്തൊരു പാട്ടാണ്, വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു പാട്ടാണ്. ഇപ്പോൾ ₹1,00,000 ലോട്ടറി അടിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാളെ വിഷമിക്കും. അങ്ങനെ ഒരു പാട്ട് കൂടെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തെന്നില്ലാത്തൊരു വിഷമം. ഒരു കാര്യമില്ലെങ്കിലും ഈ പാട്ട് കേൾക്കുമ്പോൾ വിഷമം വരും. അങ്ങനെ ഒരു പാട്ടാണ് ഉദയകുമാർ ചേട്ടൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പാട്ട് കൂടെ വരുന്നു. അവസാനത്തെ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചന്ദ്രൻ ചേട്ടനാണ്. കോയമ്പത്തൂരിൽ നിന്നും ഒരു പഴയ പാട്ടാണ്, പെരിയാറേ പെരിയാറേ എന്ന് തുടങ്ങുന്ന പെരിയാറിനെ കുറിച്ച് വർണ്ണിക്കുന്ന മനോഹരമായ ഒരു എവർ ഗ്രീൻ ക്ലാസിക് സോങ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ട് കൂടെ വരുന്നുണ്ട് ഇനി ഇൻസ്റ്റന്റ് പാട്ടിൽ. ഈ പാട്ടോടുകൂടി ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. വിഷമിക്കേണ്ട, മനോഹരമായ പാട്ടുകളുമായിട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളുമായിട്ട് നമ്മുടെ ഹീര ജോയിൻ ചെയ്യും കൃത്യം 2 മണിക്ക്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക എഫ് എം 90.4 കേട്ട് കൂട്ടുകൂടാ.

0: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
2: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
0: മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പിടി നല്ല ഗാനങ്ങൾ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നും കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഷിബു ചക്രവർത്തിയെ പറ്റിയാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ പാട്ടുകളും ഹിറ്റാകണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഉറച്ചു പറയുമ്പോഴും, ഒരുപാട് നല്ല പാട്ടുകൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവുമ്പോഴും ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ KS ചിത്ര പാടിയ ധ്രുവം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കറുകവയൽ കുരുവി എന്ന ഗാനമാണ്. ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകൾ കൂടുതൽ അർത്ഥമുള്ളതാകുന്നത് അതിന്റെ വരികൾ ആ പാട്ടിന് അത്രയും അനുയോജ്യമാകുമ്പോൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ കേട്ടു, നമ്മുടെ മനസ്സിൽ പതിച്ചു. പക്ഷെ ഈ ഗാനങ്ങളൊക്കെ പിറവിയെടുത്തതിന് പിന്നിൽ പലപ്പോഴും ഒരു വലിയ സ്റ്റുഡിയോയിലിരുന്നോ അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിലിരുന്നോ എഴുതിയ പാട്ടുകളാകണം എന്നില്ല. തിയേറ്ററിന്റെ വരാന്തയിൽ, യാത്രകൾക്കിടയിൽ, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന്റെ ഇടയിൽ വെച്ച്, അങ്ങനെ സമയമില്ലാതിരുന്ന ഒരു കാലത്ത് 12 മണിക്ക് ട്യൂൺ വൈകുന്നേരം കിട്ടിയാൽ നാളെ രാവിലേക്ക് മുൻപ് വരികൾ എഴുതി കൊടുക്കണം എന്ന ആ തിരക്കിട്ട സമയത്ത് പോലും പേനയുടെ തുമ്പിൽ നിന്ന് അടർന്നു വീണത് ഏറ്റവും മനോഹരമായ വരികൾ തന്നെയായിരുന്നു. കെ എസ് ചിത്രയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ, ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ ഈ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, ശ്യാമ എന്ന ചിത്രത്തിന് വേണ്ടി ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

മഴ കാത്തുകഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരുമാരി മുഖിലിനെ പ്രണയിച്ചുപോയി. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരച്ചിട്ട് തരുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു ആ വരികൾക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് ഷിബു ചക്രവർത്തി ഇങ്ങനെയാണ് പറഞ്ഞത്, അന്ന് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് ഉണ്ടായത്. ഇത്തരത്തിലൊരു ട്യൂൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും നല്ല വരികൾ എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് എന്ന്. ട്യൂണിനെ വേദനിപ്പിക്കാതെ എഴുതണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം ഫുൾഫില്ല് ചെയ്യുന്ന ആശ്വാസമാണ് ഓരോ മലയാള സിനിമയിലെ പാട്ടുകളും. ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ, കണ്ണൂർ രാജൻ കമ്പോസ് ചെയ്ത ഈരൻ മേഘം എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്ത് ഷിബു ചക്രവർത്തി പോകാനൊരുങ്ങുന്ന സമയത്താണ് എസ് എൻ സ്വാമി പറയണേ ഒരു പാട്ടുകൂടി എഴുതി തരണമെന്ന്. സമയമില്ല, നാളെ ജോലിക്ക് കയറണം, അങ്ങനെ ട്രെയിനിന്റെ സമയം, എല്ലാ കൺഫ്യൂഷൻസിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്തു കൂടി അദ്ദേഹം ഒരു പാട്ട് എഴുതാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെ സ്ഥലമൊന്നും കിട്ടിയില്ല. അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഡൈനിങ് ഡെസ്കിലിരുന്ന് ഒരു പാട്ട് എഴുതി കൊടുത്തു. ആ പാട്ടാണ് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലെ മഴ പെയ്ത് മാനം തെളിഞ്ഞു. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടും എന്താണ് ചെമ്പരത്തിപ്പൂവിനെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ശരിക്കും ഉത്തരമില്ല എന്നുള്ളതാണ് ഷിബു ചക്രവർത്തിയുടെ ഉത്തരം. അതായത്, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. നമ്മള് ഒരു പാട്ട് എഴുതുന്നു, ആ പാട്ട് ഭംഗിയായി കമ്പോസ് ചെയ്യുന്നു, അതിന്റെ ഓർക്കസ്ട്ര ഭംഗിയായി വരുന്നു, അതിന് നന്നായിട്ട് വിഷ്വലൈസ് കൂടി ചെയ്തു കഴിയുമ്പോഴാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. പക്ഷേ ഷിബു ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ശബ്ദമാധുര്യം എന്ന് പറയുന്നതാണ് ഒരു പാട്ടിനെ മനോഹരമാക്കുന്നത് എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും അർത്ഥവത്തായ വരികൾ ആ പാട്ടിൽ ഉണ്ടാകുമ്പോൾ ആ പാട്ട് കൂടുതൽ ആകർഷണമുള്ളതാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്യാം എന്ന സിനിമയ്ക്ക് വേണ്ടി രഘുകുമാർ മ്യൂസിക് ചെയ്ത് KS ചിത്ര പാടിയ ചെമ്പരത്തി പൂവേ ചൊല്ല് ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം RJ ഹീര.

അർജുനൻ മാഷിനെ പോലെയുള്ള ലെജൻഡറി ആയിട്ടുള്ള മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിന് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നുള്ളിൽ. കാരണം അവർക്ക് കൂടുതലായും കവിതകളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എഴുതി കൊടുത്ത വരികളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കി ശീലമുള്ള ആൾക്കാരാണ്. പക്ഷെ ഷിബു ചക്രവർത്തി നേരെ തിരിച്ചാണ്, തന്ന ട്യൂണിന് ഭംഗിയായി വരി എഴുതുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. അർജുനൻ മാഷിനോട് പറഞ്ഞു, ട്യൂൺ തന്നോളൂ, ഞാൻ എഴുതാം, എന്നെ വിശ്വസിക്കണം. അങ്ങനെ ട്യൂൺ ഉണ്ടാകുന്നു, എഴുതിക്കൊടുക്കുന്നു. അങ്ങനെയാണ് ചെല്ലച്ചെറു വീട് തരാം എന്ന പാട്ടുണ്ടാവുന്നത്. ന്യായവിധി എന്ന സിനിമയ്ക്ക് വേണ്ടി അർജുനൻ മാഷ് കമ്പോസ് ചെയ്ത് കെ എസ് ചിത്ര പാടിയ ചെല്ലച്ചെറു വീട് തരാം, പൊന്നു ഞാൻ ഇട്ടുതരാം എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുടരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു നോർമൽ പാട്ടിന്റെ പാറ്റേണുമായിട്ടല്ല ഔസേപ്പ് അച്ഛൻ ഈ പാട്ടിന്റെ ട്യൂണുമായി ഷിബു ചക്രവർത്തിയെ സമീപിച്ചത്. ഒരു കീർത്തനത്തിന്റെ രൂപത്തിലൊക്കെയുള്ള ഒരു പാട്ട്. ഈ പാട്ട് കേട്ടപ്പോ തന്നെ, ഐ മീൻ ഈ ഒരു ട്യൂൺ കേട്ടപ്പോ തന്നെ ഷിബു ചക്രവർത്തിക്ക് ഇതൊരു ചാലഞ്ച് ആയിട്ട് തോന്നി, ഒരു വെല്ലുവിളി തന്നെ. ഇതിന് ഏറ്റവും ഭംഗിയായ വരികൾ തന്നെ കൊടുക്കണം എന്ന ആഗ്രഹത്തിൽ എങ്ങനെയോ ഒരു ഫ്ലോയിൽ ഒരു വരി വന്നു. ആ വരിയാണ് ഇന്ന് നമ്മൾ പാടുന്ന തീരം തേടുവോളം. യെസ്, എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് വന്ദനം എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ദൂരെ പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ എന്നെഴുതാൻ അത് ഷിബു ചക്രവർത്തിക്ക് തന്നെ സാധിക്കുള്ളൂ അല്ലെ. എം ജി ശ്രീകുമാർ പാടിയ ചിത്രം എന്ന സിനിമയിലെ പാട്ട്, കണ്ണൂരാജൻ കമ്പോസ് ചെയ്ത പാടം പൂത്തകാലം, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അവസാനിക്കുക അല്ലെ. ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: എംബിഎ ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എംബിഎ പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി ഇഎംഐ സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA. 1 വർഷം കൂടി പഠിച്ചാൽ MCA. അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: ഉങ്കൾ വാഴ്ക്കയின் ഒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
3: டாக்டர் அஹல்ய, லெட்ஸ் டாக் அபௌட் ஹெல்த்.
4: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ, സുനൽ. നമ്മുടെ നാട്ടിലേക്ക് പണ്ട് മുതലേ കേട്ടുവരുന്ന ഒരു വലിയ ചർച്ചയുണ്ട്. എന്താണെന്നറിയോ? വിരുദ്ധാഹാരങ്ങൾ. ചില ഭക്ഷണങ്ങൾ ഒന്നിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ വിഷമായിട്ട് മാറുമെന്ന് പഴമക്കാരൊക്കെ പറയാറുണ്ടല്ലേ. ഇതിന് പിന്നില് ആയുർവേദ ശാസ്ത്രീയ വശങ്ങളും ആധുനിക മെഡിക്കൽ സയൻസസിന്റെ ചില കണ്ടെത്തലുകളുമുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹലിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഈ മീൻ കൂട്ടി ഊണ് കഴിച്ച ശേഷം പാല് കുടിക്കരുത്, ചോര തിളച്ചു പോകും, അല്ലെങ്കിൽ ചിക്കൻ കഴിച്ച ഉടനെ തൈര് കൂട്ടരുത്, ഇതൊക്കെ നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാരൊക്കെ പറയാറുണ്ടല്ലേ. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇതിൽ വല്ല കാര്യമുണ്ടോ, അതോ ഇതൊക്കെ അന്ധവിശ്വാസമാണോ എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇതിൽ കാര്യമുണ്ട് കേട്ടോ. വിരുദ്ധാഹാരങ്ങൾ എന്നൊരു സങ്കല്പം തന്നെ ആയുർവേദത്തിലുണ്ട്. ആയുർവേദത്തിൽ ഇതിന് വിരുദ്ധാഹാരം എന്ന് തന്നെ കൃത്യമായിട്ട് നിർവചിച്ചിട്ടുണ്ട്. രണ്ട് വ്യത്യസ്ത ഗുണങ്ങളല്ല, അതായത് ഉദാഹരണത്തിന് കടുത്ത ചൂടും മറ്റൊന്ന് കടുത്ത തണുപ്പുമുള്ള ഭക്ഷണങ്ങൾ ഒന്നിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ദഹന

അവസ്ഥയ്ക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് കഴിയില്ല. ആധുനിക മെഡിക്കൽ സയൻസസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഭക്ഷണവും ദഹിക്കാനായിട്ട് വ്യത്യസ്ത സമയവും ആവശ്യമാണ്. ഇവ തമ്മിൽ ചേരാതെ വരുമ്പോൾ ദഹനക്കേടും അലർജിയൊക്കെ ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പാരമ്പര്യ ഭക്ഷണ രീതികൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നവരാണല്ലേ. അപ്പോൾ ഇന്നത്തെ ഡോക്ടർ അഹലിയിൽ നമ്മൾ അറിയാനായിട്ട് പോകുന്നത് ഏതൊക്കെയാണ് നമ്മൾ ഒന്നിച്ച് കഴിക്കാൻ പാടില്ലാത്ത അവിരുദ്ധാഹാരങ്ങൾ, എന്തുകൊണ്ട് കഴിക്കാൻ പാടില്ല, കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരിക എന്നെല്ലാം അറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വിരുദ്ധാഹാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് വിരുദ്ധാഹാരങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിയാതെ ഒന്നിച്ച് കഴിക്കാൻ സാധ്യതയുള്ള ചില പ്രധാന വിരുദ്ധാഹാരങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് പറയട്ടെ. ഒന്ന്, പാലും മത്സ്യവും അല്ലെങ്കിൽ മാംസവും, മിൽക്ക് ആൻഡ് ഫിഷ് ആൻഡ് മീറ്റ്. ആയുർവേദത്തിലെ ഏറ്റവും വലിയ വിരുദ്ധാഹാരമായിട്ട് പറയുന്നത് ഇതാണ്. പാല് തണുത്ത വീര്യമുള്ളതും മത്സ്യം ചൂട് വീര്യമുള്ളതുമാണ്. ആധുനിക ശാസ്ത്രപ്രകാരം ഇവ രണ്ടും ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയതാണ്. വ്യത്യസ്ത തരം പ്രോട്ടീനുകൾ ഒന്നിച്ച് ദഹിക്കാനായിട്ട് പാടാണ്. ഇത് ദഹന വ്യവസ്ഥയെ തകിടം മറിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് പാലും മത്സ്യവും അല്ലെങ്കിൽ മാംസവും ഒരുമിച്ച് കഴിക്കരുത്. പിന്നെ പാലും പുളിയുള്ള പഴങ്ങൾ, ഓറഞ്ച്, നാരങ്ങ, കൈതച്ചക്ക എന്നിവ പാലിനൊപ്പം ഒരിക്കലും കഴിക്കരുത്. പുളിപ്പുള്ള ആസിഡ് പാലിലെ പ്രോട്ടീനെ കട്ട പിടിപ്പിക്കും. ഇത് വയറ്റില് അസിഡിറ്റിയും ഛർദിയും ഉണ്ടാക്കും. പലരും കുടിക്കുന്ന മാംഗോ ഷെയ്ക്ക് അല്ലെങ്കിൽ ബനാന ഷെയ്ക്ക് പോലും ആയുർവേദ പ്രകാരം പൂർണ്ണമായിട്ട് പഴുത്ത പഴങ്ങൾ കൊണ്ടല്ല എങ്കിൽ അത് വിരുദ്ധമായിരിക്കും. പിന്നെ തേനും ചൂടുവെള്ളവും ചൂടുള്ള ഭക്ഷണങ്ങൾ. തേനൊരിക്കലും ചൂടാക്കാനോ തിളച്ച വെള്ളത്തിലോ ചായയിലോ ഒഴിച്ച് കുടിക്കാനോ പാടില്ല. തേൻ ചൂടാക്കുന്ന സമയത്ത് അതിലെ പ്രകൃതിദത്ത എൻസൈമുകൾ നശിക്കുകയും അത് ശരീരത്തിന് ദോഷകരമായ ഘടകങ്ങളായിട്ട് മാറുകയും ചെയ്യും. പിന്നെ തൈരും ചിക്കനും മീനും. തൈര് തണുപ്പാണ്, മാംസം ചൂടുവാണ്. ഇവ ഒന്നിച്ച് കഴിക്കുന്നത് ദഹനക്കേടിന് കാരണമാകാം. നല്ല ചൂടുള്ള ബിരിയാണിയോ ചായയോ കഴിച്ച ശേഷം ഉടനെ ഐസ് വാട്ടർ കുടിക്കുന്നത് ദഹന എൻസൈമുകളുടെ പ്രവർത്തനത്തെ പെട്ടെന്ന് മന്ദീഭവിപ്പിക്കും. അപ്പൊ ഇതൊക്കെയാണ് വിരുദ്ധാഹാരങ്ങൾ. ഈ ആഹാരങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാറുണ്ടല്ലേ. ഇനി ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അത് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: വിരുദാഹാരങ്ങളെ കുറിച്ചും വിരുദാഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നതിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ വിരുദാഹാരങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ പ്രശ്നം ഉണ്ടാവുമോ? നമ്മുടെയൊക്കെ മനസ്സിലുള്ള ചോദ്യമാണിത് അല്ലേ. ഇപ്പോൾ ഞാൻ മീൻ കഴിച്ച ശേഷം ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, ചിക്കൻ കഴിച്ച ശേഷം തൈര് കഴിച്ചിട്ടുണ്ട്, പാലും മത്സ്യവും ഒക്കെ ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട്, എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഈ വിരുദാഹാരം കഴിച്ച ഉടനെ എല്ലാവർക്കും ഒരേപോലെ അസുഖം വരുമെന്നുമില്ല. അത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒന്ന്, രോഗപ്രതിരോധ ശേഷിയും ദഹനശക്തിയും. നല്ല ദഹനശേഷിയും ഉയർന്ന രോഗപ്രതിരോധ ശേഷിയും ഉള്ള ഒരാൾക്ക് ഇത്തരം ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാലും ശരീരം അതിനെ പെട്ടെന്ന് പ്രതിരോധിച്ചിട്ട് പുറന്തള്ളും. എന്നാൽ കുട്ടികൾ, പ്രായമായവർ, ദഹനക്കുറവുള്ളവർ എന്നിവരെ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രശ്നങ്ങൾ കാണിക്കും. പിന്നെ പെട്ടെന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ.

അവർക്ക് വിരുദ്ധാഹാരം കഴിച്ച് ഉടൻ തന്നെ വയറുവേദന, ഗ്യാസ്, ആസിഡിറ്റി, വയറിളക്കം, കടുത്ത നെഞ്ചെരിച്ചിൽ, അല്ലെങ്കിൽ ശരീരത്തിൽ ചൊറിഞ്ഞു തടിക്കൽ, ഇതൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ചിലർ കുട്ടിക്കാലം മുതലേ ചില ഭക്ഷണ കോമ്പിനേഷനുകൾ കഴിച്ച് ശീലിച്ചവരായിരിക്കും. അവരുടെ ശരീരം അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടും ഉണ്ടാവും. ഇതിന് ആയുർവേദത്തിൽ സാത്മ്യം എന്നാണ് പറയുന്നത്. എങ്കിലും ഇതെല്ലാവർക്കും സേഫ് ആയിരിക്കില്ല. കുട്ടിക്കാലം മുതലേ കഴിച്ച് ശീലിച്ചതുകൊണ്ട്, ശരീരം പൊരുത്തപ്പെട്ടതുകൊണ്ട് അവർക്കത് കഴിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ വിരുദ്ധാഹാരങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഭാവിയിൽ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിരുദ്ധാഹാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വിരുദ്ധാഹാരം സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ? പറഞ്ഞുതരാം. തീർച്ചയായിട്ടും ഇത് ബാധിക്കും കേട്ടോ. സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഒരു ദിവസം വിരുദ്ധാഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. എന്നാൽ ഇത് ശീലമാക്കി കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന ദീർഘകാല പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകും. ഒന്ന്, ആമം അഥവാ ടോക്സിനുകളുടെ ഉൽപ്പാദനം. ഈ ശരിയായിട്ട് ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടങ്ങൾ വയറ്റിൽ കിടന്നിട്ട് ചീഞ്ഞ് ശരീരത്തിൽ ആമം അതായത് വിഷാംശം ഉണ്ടാകുന്നു. ഇത് രക്തത്തിൽ കലർന്ന് ശരീരമാകെ പടരുകയും ചെയ്യും. പിന്നെ സ്കിൻ ഡിസീസ് ഉണ്ടാവും. ദീർഘകാലം വിരുദ്ധാഹാരം കഴിക്കുന്നത് വഴി രക്തം മലിനമാവുകയും ഇത് ഭാവിയിൽ വിറ്റിലിഗോ അതായത് വെള്ളപ്പാണ്ട്, എക്സിമ, സോറിയാസിസ്, വിട്ടുമാറാത്ത ചൊറിച്ചിൽ തുടങ്ങിയ കടുത്ത ചർമ്മ രോഗങ്ങൾക്ക് കാരണമാകുമെന്ന് ആയുർവേദം വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ കുടലിന്റെ ആരോഗ്യം നശിക്കും. ഈ വിട്ടുമാറാത്ത IBS, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, അൾസർ, കുടലിലെ വീക്കം എന്നിവയ്ക്ക് ഇത് കാരണമാകും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. എപ്പോഴും ലളിതവും പ്രകൃതിദത്തവുമായിട്ടുള്ള ഭക്ഷണ രീതി പിന്തുടരുക. ഒരു നേരം ഒരു പ്രധാന പ്രോട്ടീൻ, ഒന്നുകിൽ മീൻ അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ പാൽ, ഇത് മാത്രം കഴിക്കുക. എല്ലാം കൂടെ കഴിക്കരുത്, ഏതെങ്കിലും ഒന്ന് കഴിക്കുക. ആഹാരം കഴിഞ്ഞ് കുറഞ്ഞത് ഒരു അരമണിക്കൂറിന് ശേഷം മാത്രം പാല് കുടിക്കുകയോ പഴങ്ങൾ കഴിക്കുകയോ ചെയ്യുക. പിന്നെ ഹോട്ടലുകളിൽ നിന്ന് കിട്ടുന്ന പലതരത്തിലുള്ള ഫ്യൂഷൻ ഫുഡുകൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിക്കനും ചീസും തൈരും ഒക്കെ അമിതമായി ചേർത്തവ സ്ഥിരമായിട്ട് കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ശ്രദ്ധിക്കുക, സ്ഥിരമായിട്ട് കഴിക്കുന്നത്. ഈ ഭക്ഷണം എന്ന് പറയുന്നത് അമൃതമാണ്. പക്ഷേ അത് തെറ്റായ രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അത് വിഷമായിട്ട് മാറും. അപ്പോൾ വിവേകത്തോടെ ഭക്ഷണം തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3,00,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962. 360 ഡിഗ്രി.
4: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 ഡിഗ്രിയിലേക്ക്. 360 ഡിഗ്രിയുമായിട്ട് ഇന്നത്തെയും പോലെ ഇന്നും കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. ഇന്ന് നമ്മൾ എന്താ സംസാരിക്കാൻ പോകുന്നറിയോ? നമുക്കെല്ലാവർക്കും ഉള്ള ഒരു അസുഖം. അസുഖോ, അതെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ടോ? അതായത് എന്താണെന്നറിയോ, ചില ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ചെയ്യണോ, അല്ല വേണ്ട നാളെ ചെയ്യാലേ, അല്ലെങ്കിൽ പിന്നെ ചെയ്താലോ, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വരാറുണ്ട്. ഇതിന് പറയുന്ന പേരെന്താണെന്നറിയോ? പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ ഒരു സ്വഭാവം കാരണം അവസാനം ഓടി പിടിച്ച് പണി തീർക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ വെൽക്കം ടു ദി ക്ലബ്. സംഭവം എന്താ, സത്യം പറഞ്ഞാലേ ഈ മാറ്റിവെക്കൽ എന്നത് മടി മാത്രല്ല അല്ലേ, അതൊരു മൈൻഡ് ഗെയിം കൂടിയാണെന്നുള്ളതാണ്. നമ്മളൊരു കാര്യം ചെയ്യാൻ പേടിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് ബോറാണെന്ന് തോന്നുമ്പോഴോ ആണ് അത് മാറ്റിവെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നത്. പക്ഷെ ഈ മാറ്റിവെക്കൽ നൽകുന്ന ഒരു താൽക്കാലിക ആശ്വാസം ഉണ്ടല്ലോ, പിന്നീട് വലിയൊരു ടെൻഷനായിട്ട് തിരിച്ചു വരാറുണ്ട്. ഇന്നത്തെ 360 ഡിഗ്രിയിൽ ഈ നാളെ എന്ന വില്ലനെ എങ്ങനെ തോൽപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ സമയം നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്നത് നമ്മൾ പോലും അറിയാറില്ല. ആ ഒരു സമയം തിരിച്ചു പിടിക്കാനും വിചാരിച്ച കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാനും ചില സിമ്പിൾ ട്രിക്കുകളുണ്ട്. അപ്പോ ഇന്ന് മുതൽ ആക്റ്റീവ് ആകാനായിട്ട് നിങ്ങൾ റെഡിയല്ലേ? അപ്പോ കേൾക്കാൻ റെഡി ആയിക്കോ 360 ഡിഗ്രി. കൂടെ ഉണ്ട് ഞാൻ ആയില്ല.

0: 360 degree.
1: എന്തുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഓരോ കാര്യങ്ങളും ഇങ്ങനെ മാറ്റിവെക്കുന്നേ? നമ്മൾ എന്തെങ്കിലും ഒരു ജോലി മാറ്റിവെക്കുന്നത് അത് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് മാത്രല്ല അല്ലേ? പലപ്പോഴും ആ ഒരു ജോലി കഠിനമാണെന്ന് തോന്നുന്ന സമയത്താണ്, അല്ലെങ്കിൽ അത് പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റില്ല എന്നൊരു പേടിയുള്ളത് കൊണ്ടോ ആണ് നമ്മൾ അത് നാളേക്കായിട്ട് എപ്പോഴും നീട്ടിവെക്കുന്നതിന്റെ പ്രധാന കാരണം. ഈ തലച്ചോറിന് എപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എപ്പോഴും ഇഷ്ടം. അതുകൊണ്ടാണ് നമ്മൾ പണി മാറ്റിവെച്ച് ഫോണിൽ റീൽസ് നോക്കിയിരിക്കുന്നതിന്റെ പ്രധാന കാരണം. ഈ മാറ്റിവെക്കുന്ന നിമിഷം നമുക്ക് വലിയൊരു റിലാക്സേഷൻ ഒക്കെ കിട്ടുന്നുണ്ടാവാം. ഹാവൂ, ഇപ്പൊ ഒന്നും ചെയ്യണ്ടല്ലോ, സുഖായി. ആ ഒരു സംഭവം ഉണ്ടാവും, അതിന്റെ ഒരു മനസ്സമാധാന രസാണല്ലേ. പക്ഷേ ജോലി അവിടെ തന്നെ ഇരിപ്പുണ്ട് എന്നൊരു ബോധ്യം നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലും ഉണ്ടാവും. ഇതെന്താണ്, ഇത് അറിയാതെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഗിൽറ്റ് അല്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാക്കാനായിട്ട് കാരണമാവും. അപ്പോൾ നമ്മൾ മാറ്റിവെക്കുന്ന ഓരോ കാര്യവും നമ്മുടെ തലയിൽ ഒരു ഭാരമായിട്ട് കൂടുമെന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അവസാനം ആ ഒരു ഡെഡ്ലൈൻ വരുമ്പോഴായിരിക്കും നമ്മൾ ആകെ പാനിക് ആവുക, അല്ലെങ്കിൽ പിന്നീട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ആ പണി മൊത്തത്തിൽ കൊള്ളാവുകയൊക്കെ ചെയ്യില്ലേ. ഈ ഒരു സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം. മാറ്റിവെക്കൽ എന്നതൊരു ശീലമാണ്, അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഇങ്ങനെയൊന്ന് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം. സ്റ്റുഡിയോ വിത്ത് ഖലീഫ് 90.4 കേട്ട് കൂട്ടുകൂടാം.

360 ഡിഗ്രി. മാറ്റിവെക്കൽ ഒഴിവാക്കാനായിട്ട് ലോക പ്രശസ്തമായ ഒരു ടെക്നിക്കാണ് 2 മിനിറ്റ് റൂൾ. എന്താന്ന് കേൾക്കാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെ ഉണ്ട് ഞാൻ ആയില്ല. ലളിതമായി പറഞ്ഞാലുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാനായിട്ട് 2 മിനിറ്റിൽ താഴെ സമയം മതിയാകുമെങ്കിൽ അത് അപ്പൊ തന്നെ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, കുടിച്ച ഗ്ലാസ് കഴുകി വെക്കുക, അല്ലെങ്കിൽ ഒരു മെയിലിന് ഒരു റിപ്ലൈ അയക്കുക, അല്ലെങ്കിൽ അലമാരയിൽ ഒരു ഡ്രസ്സ് മടക്കി വെക്കുക. ഇതൊക്കെ അപ്പൊ തന്നെ നമുക്ക് തീർക്കാൻ പറ്റുന്ന കാര്യമാണല്ലേ. നമ്മൾ പലപ്പോഴും ഇത്തരം ചെറിയ കാര്യങ്ങളാണ് എന്ത് മാറ്റിവെക്കാറ്. ഇവയൊക്കെ കൂടിച്ചേരുമ്പോഴാണ് അതൊരു വലിയൊരു പണിയായിട്ട് നമുക്ക് സ്വയം തോന്നുന്നത്. അപ്പോൾ 2 മിനിറ്റ് റൂള് ഫോളോ ചെയ്താൽ നമ്മുടെ ലിസ്റ്റിലെ പകുതി കാര്യങ്ങളും അപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് കിട്ടും. ഇത് മനസ്സിന് വലിയൊരു ആശ്വാസം നൽകുകയും ചെയ്യും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ ചെയ്തു തീർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതുവഴി വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ, ഒരു പ്രചോദനമായിട്ട് മാറുന്നുള്ളതാണ്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂന്നേ എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുതൽ 2 മിനിറ്റിൽ തീരുന്ന ഒരു കാര്യം പോലും നാളത്തേക്ക് നിങ്ങൾ മാറ്റിവെക്കരുത് കേട്ടോ. അപ്പം അതാണ് പറയാനുള്ളത്. ഇനി ഈ വലിയ ജോലികൾ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേൾക്കാം. 360 ഡിഗ്രിയിൽ ഒരു പാട്ടിന് ശേഷം കീപ് ലിസണിംഗ് ഹലി FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Once again, welcome back to 360 degree. ടിപ്സ് ആൻഡ് ട്രിക്സ് മൈ കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ്. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വലിയ ജോലികൾ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ നോക്കിയാലോ, ഈ ചില വലിയ പ്രൊജക്ടുകളോ അല്ലെങ്കിൽ വീട് മുഴുവൻ വൃത്തിയാക്കുന്ന പണിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ആകെ പേടിയായിരിക്കും അല്ലേ. ദൈവമേ ഇതിപ്പോ തീരും, ഇത് തീരും എന്നുള്ളൊരു ആകുലതയാണ് ഏറ്റവും ആദ്യം ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ അത് തുടങ്ങാനായിട്ട് എന്ത് ചെയ്യും, മടി കാണിക്കും. സ്റ്റാർട്ട് ചെയ്യാൻ പോലും നമ്മൾ വില്ലിംഗ് ആവില്ല ഇല്ലേ. അപ്പോ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ, ആ വലിയ ജോലിയെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി മാറ്റുക എന്നതാണ്. ഒരു വലിയ കേക്ക് ഒറ്റയടിക്ക് കഴിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റില്ല അല്ലേ. ഓരോ കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് കഴിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിലേ, ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ആ ഒരു റിപ്പോർട്ട് മുഴുവനായിട്ട് എഴുതി തീർക്കും എന്ന് വിചാരിക്കുന്നതിന് പകരമായിട്ട് ഇന്ന് ഞാൻ അതിന്റെ ഇൻട്രോ മാത്രം എഴുതും എന്ന് തീരുമാനിക്കുക. അതായത് ലക്ഷ്യം ചെറുതാകുമ്പോൾ നമ്മുടെ മനസ്സ് അത് ചെയ്യാനായിട്ട് പെട്ടെന്ന് സമ്മതിക്കും. നമ്മുടെ മനസ്സ് ചിരിക്കാൻ എളുപ്പമാവാണേ, പെട്ടെന്ന് സംഭവിച്ചോളും. പിന്നീട് ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ, പണി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി താനെ എങ്ങ് നടന്നു പോകോളും കേട്ടോ. ഒന്ന് തുടങ്ങാനാണല്ലേ എപ്പോഴും ബുദ്ധിമുട്ട്. അപ്പോൾ തുടങ്ങുക എന്നതാണ് ഏറ്റവും വലിയൊരു കടമ്പ. വണ്ടി സ്റ്റാർട്ടാക്കാൻ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട്, ഓടി തുടങ്ങിയാൽ പിന്നെ സ്മൂത്ത് ആയിട്ട് അങ്ങ് പൊക്കോളും. ഓരോ ചെറിയ ഭാഗം തീർക്കുമ്പോഴും സ്വയം ഒന്ന് അഭിനന്ദിക്കുക, അതടുത്ത ഒരു ഭാഗം ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു എനർജി നൽകുന്നുള്ളതാണ്. ഇതാണ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങളുടെ വലിയ വലിയ ടാസ്കിനെയും വലിയ വലിയ ജോലിയും ഒന്ന് മാറ്റി ഒന്ന് ആരംഭിക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ സംഭവം അങ്ങ് സിമ്പിൾ ആയിട്ട് പൊക്കോളും കേട്ടോ.

360 ഡിഗ്രി. എന്തൊക്കെ കാര്യം ചെയ്തിട്ടും അങ്ങ് റെഡി ആവുന്നില്ല, മൊത്തത്തിൽ ഡിസ്ട്രാക്ഷനാണ്. ഈ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം കുറച്ച് പ്രശ്നക്കാരനാണല്ലേ. അപ്പൊ എങ്ങനെ ഈ ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാം? ഈ ഒരു ജോലി തുടങ്ങാനിരിക്കുമ്പോഴായിരിക്കും ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നല്ലേ, പിന്നെ അത് നോക്കി നമ്മൾ എവിടെയൊക്കെയോ അങ്ങ് പോയി പോയി പോയി പോയി അങ്ങ് പോകുന്നുള്ളതാണ്. പകുതി സമയം ഇങ്ങനെയാണ് പോകാറുള്ളത്. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആ സമയത്ത് ഫോൺ ദൂരേക്ക് മാറ്റി വെക്കുക. ഇന്റർനെറ്റ് ഓഫ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ചിലർക്ക് ടി വി ആയിരിക്കാം, ചിലർക്ക് സംസാരിച്ചിരിക്കുന്നതായിരിക്കാം. ജോലി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോ ആ ഒരു പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യും ഇപ്പോൾ പണിയെടുക്കാനുള്ള സമയമാണെന്ന്, തലച്ചോറിന്റെ ഒരു മെസ്സേജ് കിട്ടുന്നുള്ളതാണ്. അപ്പോ ശ്രദ്ധ ഒരിടത്ത് തന്നെ നിർത്താൻ വേണ്ടിയിട്ട് പൊമോഡോറ ടെക്നിക്ക് നമുക്ക് പരീക്ഷിക്കാം. അതായത് 25 മിനിറ്റ് ജോലി ചെയ്യുക, 5 മിനിറ്റ് എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിന്റെ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോൺ നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബോറടിക്കില്ല, പണി വേഗത്തിൽ തീരുകയും ചെയ്യും. ഇതാണ് ആ ഒരു ടെക്നിക്ക്. ഈ നാളെ നാളെ എന്ന് പറയുന്നത് വലിയൊരു കള്ളാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? കേൾക്കാൻ നമുക്ക് മനോഹരമായ ഒരു പാട്ടിന് ശേഷം സ്റ്റുഡിയോ വിത്ത് ഹലീഫും 90.4 കേട്ട് കൊട്ടുകൂടാവും.

0: 360 degree.
1: നാളെ എന്നത് ഒരു കള്ളാണല്ലേ. നമ്മുടെ ഉള്ളിലെ വില്ലൻ എപ്പോഴും പറയുന്ന വാക്കാണ് നാളെ ചെയ്യാം, നാളെ ഇതിൽ നല്ല മൂടായിരിക്കും. സത്യം പറഞ്ഞാൽ ആ നാളെ ഒരിക്കലും വരില്ല. നാളെയാകുമ്പോൾ വീണ്ടും നമ്മൾ ഇത് തന്നെ പറയും, മൂട് വന്നിട്ട് ചെയ്യാം. ഇന്ന് കരുതിയിരുന്നാൽ ചിലപ്പോൾ എന്താ മാസങ്ങൾ കഴിഞ്ഞു പോയിന്ന് വരും. ഈ മൂട് വരാൻ കാത്തു നിൽക്കാതെ ജോലി തുടങ്ങുക എന്നതാണ് ബുദ്ധി. ജോലി ചെയ്ത് തുടങ്ങുമ്പോഴാണ് സത്യത്തിൽ ആ ഒരു മൂട് വരുന്നത്. നമ്മുടെ ഫീലിംഗ്സിനേക്കാൾ നമ്മുടെ ലക്ഷ്യത്തിന് എന്ത് ചെയ്യാം, പ്രാധാന്യം നൽകാം. ഇന്ന് ചെയ്യുന്നത് നാളത്തെ നിങ്ങളുടെ ഭാരം കുറയ്ക്കുമെന്നും എപ്പോഴും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ മാറ്റിവെക്കുന്ന ശീലമുള്ളവരുണ്ടല്ലോ, പലപ്പോഴും സ്വയം കുറ്റപ്പെടുത്താറുണ്ട്. ഞാൻ ഭയങ്കര മടിയനാണെന്ന് വിചാരിക്കാതെ ഇന്ന് എനിക്ക് ഇത് മാറ്റിയെടുക്കാം എന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അപ്പോൾ പഴയ ശീലങ്ങളൊക്കെ മാറ്റാനായിട്ട് കുറച്ച് സമയമെടുക്കും. പക്ഷെ എന്താ, സാധിക്കാത്ത കാര്യമാണോ? അല്ല, അത് സാധിക്കുന്ന കാര്യം തന്നെയാണല്ലേ.

0: 360 ഡിഗ്രി.
1: കുറച്ച് സമ്മാനങ്ങൾ നൽകിയാലോ? അതായതുണ്ടല്ലോ, നമ്മളൊരു ജോലി കൃത്യസമയത്ത് ചെയ്തു തീർത്തു. അങ്ങനെ ചെയ്തു തീർത്താൽ നമുക്ക് തന്നെ ചെറിയൊരു ഗിഫ്റ്റ് നൽകാന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പണി തീർത്താൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണാം, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാം എന്ന് സ്വയം തീരുമാനിക്കാം. ഈ ഒരു റിവാർഡ് സിസ്റ്റം നമ്മുടെ തലച്ചോറിന് ജോലി ചെയ്യാനായിട്ട് നല്ല രീതിയിലും പ്രേരിപ്പിക്കുന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ലിസ്റ്റിൽ ഓരോ കാര്യവും വെട്ടിമാറ്റുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. ഒരു ഡയറിയിൽ അന്നത്തെ പ്ലാനുകൾ എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾക്ക് ടിക്കിടുമ്പോൾ നമുക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുള്ളതാണ്. നമ്മുടെ വിജയങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് ആഘോഷിക്കുക, മാറ്റിവെക്കാതെ ഒരു കാര്യം ചെയ്തല്ലോ എന്നൊരു സ്വയം ഒരു ആത്മവിശ്വാസം നിങ്ങൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് സ്മാർട്ട് ആക്കുന്നുള്ളതാണ്. പച്ചടക്കമുള്ള ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടി ഇത്തരം കൊച്ചു കൊച്ചു പ്രോത്സാഹനങ്ങൾ എപ്പോഴും സഹായിക്കും.

360 ഡിഗ്രി. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, 360 ഡിഗ്രിയിൽ ഇന്ന് നമ്മൾ സംസാരിച്ചത് ജോലികൾ മാറ്റിവെക്കുന്ന ഒരു ശീലത്തെ കുറിച്ചാണല്ലേ. സമയം ആർക്കും വേണ്ടിയും കാത്തു നിൽക്കാറില്ല. നമ്മൾ ഇന്ന് കളയുന്ന ഓരോ മിനിറ്റും തിരിച്ചു കിട്ടില്ല എന്നൊരു കാര്യം നമുക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് നാളെ എന്ന വാക്ക് നിഘണ്ടുവിൽ നിന്ന് അങ്ങ് മാറ്റിയേക്കൂട്ടു, അതാണ് നല്ലത്. ഇന്ന് തന്നെ നിങ്ങൾ മാറ്റിവെച്ച ഒരു കാര്യം, അത് എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ അത് ചെയ്തു തുടങ്ങുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഒരു തുടക്കം മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാനായിട്ട്. അപ്പോൾ തിരക്കില്ലാത്ത സമാധാനമുള്ളൊരു ജീവിതം പ്ലാനിങ്ങിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം ഇവിടെ അവസാനിക്കാനായിട്ട് പോവാണ്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടിപ്പുമായി, ട്രിക്സുമായി, ഇൻഫർമേഷനായി, എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. 360 ഡിഗ്രിയിൽ നിങ്ങളുടെ ഒപ്പം ഇത്രയും സമയം ഉണ്ടായിരുന്നു ഞാൻ ആയിലിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം മറക്കേണ്ട, ഉഷാറായിട്ട് ഇപ്പൊ തന്നെ അങ്ങ് തുടങ്ങിയേക്ക്. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയിലിയ സൈനിങ് ഓഫ്. സ്റ്റുഡിയോ വിദ് അഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9198954112, 04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും.
3: നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
6: ഉങ്ങൾ വാഴ്ക്കയിൽ ഒരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി

0: പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലന്റിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
1: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. रेलवे हमेशा लो इनकम और मिडिल क्लास फैमिलीज की सवारी है, इसलिए बहुत ध्यान दिया गया है कि अफोर्डेबल सर्विसेज ज्यादा से ज्यादा बढ़े.
0: ഓണക്കാലത്ത് 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി ബിജെപി സംസ്ഥാന അധ്യക്ഷനും എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആയിരക്കണക്കിന് മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, ബിന്ദുകൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി കെ എ തുളസി. പാലക്കാട് ജില്ലാതല പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് കെ പി ആർ പി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
2: അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളിന്റെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാലേ നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
0: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും ടി ബി ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതുമാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കു കൂടി രോഗബാധ സംശയിച്ച നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
0: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരമായത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188-94-3414.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബ സംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷുറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ. കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188-90-9075.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം.

0: போட்டு போமா.
1: அதிசய பரமிடா உங்க அக்கா.

കണക്ക് ദീം ദീം ജം തടി തകി ടത എദിത ദിത ജണു തടി ജം തക ദീം തകി ടക കണക്ക് ദീം ത ജണക്ക് ദീം ത തടി ത ദീം ത ദിമി ത ദീം തടി തരകടന്ത തടി തരകടന്ത തടി തരകടന്ത കണക്ക് ജേ കണക്ക് നം കണക്ക് ദം കണക്ക് ദീം തകി കണക്ക് ജേ കണക്ക് ദം കണക്ക് ദം കണക്ക് ദീം തകി കണക്ക് ജേ കണക്ക് നം കണക്ക് ദം കണക്ക് ദീം.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. MP ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

താം തരകട ധീം തരകട തോം തരകട നം തരകട തത്ത തരകട ദിത്തി തരകട തോം തോം തരകട.

0: എംപിയ ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ. രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
4: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.

0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്രരോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14. യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.

0: 0492322688, മൊബൈൽ 9496000129. സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിതത്തിലെ ചില സൗഹൃദങ്ങളോ അല്ലെങ്കിൽ ബന്ധങ്ങളോ തുടക്കത്തിൽ കാണുമ്പോൾ അത്ഭുതപ്പെടാറുണ്ടല്ലേ. അവരൊന്നിച്ചിരിക്കുമ്പോൾ സംസാരിക്കാനായിട്ട് എത്ര എത്ര വിഷയങ്ങളുണ്ടാകും. മണിക്കൂറുകളോളം ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞാലും രാത്രി മുഴുവൻ ഒപ്പം വരുന്ന വർത്തമാനങ്ങൾ പറഞ്ഞാലും തീരാത്ത അത്രയും വലിയൊരു കഥാപ്രപഞ്ചം അവർക്കിടയിലുണ്ടാകും. ചെറിയ കാര്യങ്ങൾ പോലും വലിയ ചിരിയോടെയും ആവേശത്തോടെയും പങ്കുവയ്ക്കുന്ന മനുഷ്യരായിരിക്കും അവർ. പക്ഷേ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ അതേ മനുഷ്യർക്കിടയിൽ വല്ലാത്തൊരു മാറ്റം സംഭവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരുമിച്ചിരിക്കുമ്പോൾ എന്ത് സംസാരിക്കണമെന്നറിയാതെ രണ്ടുപേരും വല്ലാതെ ബുദ്ധിമുട്ട്. ഫോൺ കോളുകളുടെ ദൈർഘ്യം കുറയും, മെസ്സേജുകൾ വെറും വാക്കുകളിൽ ഒതുങ്ങും. തൊട്ടടുത്തിരുന്നാൽ പോലും രണ്ടുപേരുടെയും ശ്രദ്ധ രണ്ട് ഫോണുകളിലേക്ക് ചുരുങ്ങും. ആ വർത്തമാനങ്ങളുടെ തിളക്കമൊക്കെ നഷ്ടപ്പെട്ട് അവിടെ വല്ലാത്തൊരു ശൂന്യത വന്നിങ്ങനെ നിറയും ഇല്ലേ. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ലൈഫിലും? ബന്ധങ്ങളിൽ സംഭവിക്കുന്ന വളരെ സ്വാഭാവികവും എന്നാൽ ആഴമേറിയതുമായിട്ടുള്ള ഒരു പ്രതിഭാസമുണ്ട്. പണ്ട് സംസാരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്ന രണ്ട് മനുഷ്യർക്കിടയിൽ ഇന്ന് പെട്ടെന്ന് വലിയൊരു വിഷയദാരിദ്ര്യം വന്ന് ഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർക്കിടയിലും അദൃശ്യമായിട്ടുള്ള എന്തോ ഒരു മടുപ്പ് വല്ലാതെ ബാധിച്ചിരിക്കുന്നു. വാക്കുകൾ തീർന്നു പോകുന്നത് വിഷയങ്ങളില്ലാത്തത് കൊണ്ടൊന്നുമല്ല, മറിച്ച് ആ വ്യക്തിയോടുള്ള താല്പര്യം ഉള്ളിലെവിടെയോ വെച്ച് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. നമ്മൾ ഒന്നിനോട് വല്ലാതെ മടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലെ ആവേശവും പങ്കുവയ്ക്കാനുള്ള ആഗ്രഹങ്ങളും ഒക്കെ ഇല്ലാതാകും. അതുകൊണ്ടാണ് പണ്ട് നിസ്സാര കാര്യങ്ങളിൽ പോലും വലിയ ചർച്ചകൾ നടത്തിയവർ ഇന്ന് ഒരേ മേശയ്ക്ക് ഇരുപുറവും ഇരുന്നിട്ടും ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാതെ മൗനത്തിൻ്റെ വലിയൊരു മതിൽ കെട്ട് അവർക്കിടയിൽ ഇങ്ങനെ കെട്ടിപ്പടുക്കുന്നത്. ബന്ധങ്ങളിൽ മടുപ്പുണ്ടാവുക എന്നത് തെറ്റായൊരു കാര്യമൊന്നുമല്ല. ഒരു പക്ഷേ ഒരേ ശൈലിയിലുള്ള ജീവിതവും മാറ്റങ്ങളില്ലാത്ത ദിവസങ്ങളും ഒക്കെ ഈ അവസ്ഥയ്ക്ക് കാരണമാകും. എന്നാൽ അത്തരം മൗനങ്ങളിലേക്ക് വഴുതി വീഴുമ്പോൾ അത് ആ ബന്ധത്തിൻ്റെ അവസാനമല്ല എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. അവിടെയാണ് നമ്മൾ പരസ്പരം ഒന്ന് തിരുത്തേണ്ടത്. ആ മടുപ്പിനെ മറികടക്കാനായിട്ട് പുതിയ ചില വഴികൾ കണ്ടെത്തണം. പണ്ടത്തെ പോലെ തുറന്ന് സംസാരിക്കാനും ഒരുമിച്ച് പുതിയ പുതിയ യാത്രകളൊക്കെ പോകാനും ആ പഴയ ആവേശം വീണ്ടെടുക്കാനും രണ്ടുപേരും ഒരേപോലെ ശ്രമിക്കണം. കരിയറിലെയും ജീവിതത്തിലെയും തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആ സംഭാഷണങ്ങളുടെ കണ്ണി ഒരിക്കലും അറ്റുപോകാതെ സൂക്ഷിക്കണം. മൗനം വന്ന് നിങ്ങളുടെ ബന്ധങ്ങളെ വിഴുങ്ങുന്നതിന് മുമ്പ് ഉള്ളിലെ മടുപ്പുകളെ തുറന്നു പറയാനായിട്ട് കാണിക്കുന്ന ആ ഒരു ധൈര്യമാണ് വലിയൊരു തകർച്ചയിൽ നിന്ന് ആ ബന്ധത്തെ രക്ഷിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലുള്ള മനുഷ്യരുടെ വാക്കുകളെ മാത്രമല്ല അവരുടെ മൗനങ്ങളെ കൂടി വായിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അനാവശ്യമായിട്ടുള്ള മൗനങ്ങളൊക്കെ മാറ്റിവെക്കാം. പ്രിയപ്പെട്ടവരോട് വീണ്ടും പഴയതുപോലെ ഹൃദയം തുറന്ന് സംസാരിക്കുകയും ചെയ്യും. കൂടുതൽ വ്യക്തതയുള്ള ചിന്തകളോടെ പുതിയ പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. മടുപ്പുണ്ടാവും, എവിടെയാണെങ്കിലും മടുപ്പുണ്ടാവും. എത്ര വലിയ ആത്മബന്ധമുള്ളവരാണെങ്കിലും മടുപ്പുണ്ടാകും. വാക്കുകൾക്ക് ദാരിദ്ര്യം വരും. പക്ഷേ മടുപ്പുണ്ടാക്കുന്നു, നമുക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാം എന്ന് പറയാൻ കാണിക്കുന്ന ആ ധൈര്യം, അതാണ് എല്ലാവർക്കും.

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിതത്തിൽ ചില മനുഷ്യരെ വല്ലാതെ സ്നേഹിക്കാറുണ്ട്. അവർ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ളവരാവാം, ഒപ്പം ജോലി ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയാവാം. അവരൊക്കെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ മനുഷ്യർ നമ്മളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നീ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, നിന്റെ ഈ ശീലങ്ങളൊക്കെ മാറ്റണം കേട്ടോ, നിന്റെ ചിന്തകൾ എനിക്ക് പൊരുത്തപ്പെടാനായിട്ട് കഴിയുന്നില്ല എന്നിങ്ങനെ നമ്മുടെ സ്വാഭാവികതയെ, നമ്മുടെ നാച്ചുറാലിറ്റിയെ ചോദ്യം ചെയ്യാനായിട്ട് അവരെങ്ങനെ തുടങ്ങും? ശരിയല്ലേ? അവരെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും നമുക്കൊട്ടും പരിചിതമല്ലാത്ത രീതിയിൽ അഭിനയിക്കാനായിട്ട് തുടങ്ങും. നമ്മളിലെ നല്ലൊരു ശതമാനത്തെയും കൊന്നു കളഞ്ഞിട്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു പുതിയ രൂപം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ മറ്റൊരാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഒരു വലിയ ശ്വാസം മുട്ടലുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങളുടെ തനിമയും സ്വഭാവവും മാറ്റി ഒരു കപടമായിട്ടുള്ള മനുഷ്യനാകാൻ ശ്രമിക്കുന്നതിലും എത്രയോ നല്ലത്. അവരെ അവരുടെ വഴിക്ക് പോകാനായിട്ട് അനുവദിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മാഭിമാനത്തോടെ നിങ്ങൾ നിങ്ങളായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നിങ്ങളിലെ പോരായ്മകളെ തിരുത്താൻ പറയുന്നതും നിങ്ങളെ പൂർണ്ണമായി മാറ്റി മറ്റൊരാളാക്കാൻ ശ്രമിക്കുന്നതും രണ്ടും രണ്ടായ കാര്യമാണ്. ഒരു നല്ല ബന്ധം എപ്പോഴും നിങ്ങളെ നിങ്ങളായിരിക്കാനായിട്ട് അനുവദിക്കുന്ന ഒന്നായിരിക്കണം. നിങ്ങളുടെ കുറവുകളെയും നിങ്ങളുടെ തനിമകളെയും ബഹുമാനിക്കാനായിട്ട് കഴിയാത്ത ഒരു മനുഷ്യനു വേണ്ടി നിങ്ങൾ എത്രയൊക്കെ മാറിക്കഴിഞ്ഞാലും നാളെ അവർ പുതിയൊരു മാറ്റം കൂടെ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും. ഒടുവിൽ നിങ്ങൾ ആരായിരുന്നുവെന്ന് നിങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ വന്നെത്തും. നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ സ്വാഭാവികതയാണ് സ്നേഹിക്കേണ്ടത്, അല്ലാതെ അവർക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു വ്യാജ രൂപത്തെയല്ല. അതുകൊണ്ട് മറ്റൊരാളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഒറിജിനാലിറ്റിയെ ഒരിക്കലും ബലികഴിക്കരുത്. നിങ്ങളെ നിങ്ങളുടെ എല്ലാ ഗുണങ്ങളോടും കുറവുകളോടും കൂടെ സ്വീകരിക്കാനായിട്ട് തയ്യാറുള്ള മനുഷ്യർ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. അതിന് കഴിയാത്തവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സങ്കടപ്പെടാതെ പുഞ്ചിരിയോടെ അവർക്ക് പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. പോകുന്നവർ പോകട്ടെ, ആ യാത്രകളാണ് നിങ്ങളെ കൂടുതൽ ശക്തരാക്കുന്നത്. നിങ്ങളുടെ ആത്മാഭിമാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. മറ്റാർക്കോ വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങളെയോ നിങ്ങളുടെ തനിമയെയോ മാറ്റിമറിക്കാനായിട്ട് ഒരിക്കലും സമ്മതിക്കരുത്. സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ നിങ്ങളായി ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ഭംഗിയുണ്ടാകുന്നത്. നിങ്ങളെ മനസ്സിലാക്കുന്ന നല്ലൊരു സൗഹൃദവും നല്ലൊരു അന്തരീക്ഷവും ഈ പ്രകൃതി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുമെന്ന യാഥാർത്ഥ്യം മറക്കാതിരിക്കുക. കപടമായ മാറ്റങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള അഭിനയങ്ങൾ നിർത്തി സ്വന്തം തനിമയോടെ വലിയ ആത്മാഭിമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ ആ ഒരു സ്വാഭാവികതയുണ്ടല്ലോ, തനിമയുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് അല്ലേ?

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരാൾ വലിയൊരു വിജയം നേടുമ്പോൾ, അല്ലെങ്കിൽ വലിയൊരു പദവിയിലെത്തി നിൽക്കുമ്പോൾ അവരുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കാനായിട്ട് ഓടിയെത്താറുണ്ടല്ലേ. അവർ വാങ്ങിക്കൂട്ടുന്ന അവാർഡുകൾ, അവരുടെ വലിയ വീടുകൾ, ആഡംബര വാഹനങ്ങൾ, ഇവയൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും, ഹാ, അയാൾ എത്ര ലക്കിയാണ്, എത്ര ഭാഗ്യവാനാണ്, അയാളുടെ ജീവിതത്തിലെല്ലാം നേടിയെന്ന്. വിജയത്തിൻ്റെ ആ വെളിച്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന ആ വ്യക്തിയെ മാത്രമേ പലപ്പോഴും ഈ ലോകം ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ ഒരു വലിയ കെട്ടിടം മനോഹരമായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് താഴെ ആരും കാണാതെ മണ്ണിൽ പൂണ്ടുപോയ വലിയൊരു അടിത്തറയുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോവാറുണ്ട്. ആ വിജയത്തിൻ്റെ കിരീടം ഒരാൾ തലയിൽ ചൂടുമ്പോൾ അതിന് പിന്നിൽ നമ്മൾ കാണാത്ത ചില മുഖങ്ങളുണ്ട്. ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് നമ്മളെയൊക്കെ ഇന്ന് ഈ നിലയിലെത്തിച്ചിട്ടുള്ള ആ വലിയ മനുഷ്യരെക്കുറിച്ചുള്ള മനോഹരമായൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ലോകത്ത് കാണുന്ന ഓരോ വിജയത്തിന് പിന്നിലും മറ്റാരും ഒരിക്കലും കാണാത്ത, ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്താത്ത, ആരുടെയെങ്കിലും ഒക്കെ വിലമതിക്കാനാവാത്ത വലിയൊരു ത്യാഗത്തിൻ്റെ കഥയുണ്ടാകും. ഒരു വലിയ IAS ഓഫീസറുടെയോ ഡോക്ടറുടെയോ വിജയത്തിന് പിന്നിൽ സ്വന്തം ആഗ്രഹങ്ങളും നല്ല വസ്ത്രങ്ങളും ആഹാരവും പോലും വേണ്ട എന്ന് വെച്ച് മക്കളെ പഠിപ്പിച്ച ഒരു സാധാരണക്കാരനായിട്ടുള്ള പിതാവോ മാതാവോ ഉണ്ടാകും. ഒരു വലിയ കലാകാരന്റെ വിജയത്തിന് പിന്നിൽ അവരുടെ കഷ്ടപ്പാടുകളിൽ തളരാതെ കൂടെ നിന്ന ഒരു പങ്കാളി ഉണ്ടാകും. താൻ വളരുന്നതിനേക്കാൾ തൻ്റെ കൂടെയുള്ളവർ വളരണമെന്ന് ആഗ്രഹിച്ച് സ്വന്തം കരിയർ പോലും മാറ്റിവെച്ച എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. വിജയിച്ച വ്യക്തിയുടെ പേര് മാത്രമേ ലോകം വിളിച്ചു പറയൂ. പക്ഷേ വിജയത്തിന് വേണ്ടി സ്വന്തം ഉറക്കവും സന്തോഷവും സമാധാനവും ത്യാഗം ചെയ്ത ആ വലിയ മനുഷ്യരെപ്പോഴും തിരശീലയ്ക്ക് പിന്നിൽ തന്നെയായിരിക്കും. അവരൊരിക്കലും തങ്ങൾ ചെയ്ത ത്യാഗങ്ങൾക്ക് പ്രതിഫലം ആഗ്രഹിക്കാറില്ല. തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുഖത്ത് കാണുന്ന ആ ഒരു പുഞ്ചിരി മാത്രമായിരിക്കും അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ്. നമ്മളിന്ന് ഈ റേഡിയോ ഒക്കെ കേട്ടുകൊണ്ട് നല്ലൊരു നിലയിലിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും നമ്മളറിയാതെ നമുക്ക് വേണ്ടി ഒരുപാട് കണ്ണീരൊഴുക്കിയ, നമുക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച അത്തരം ചില പുണ്യജന്മങ്ങൾ. വിജയത്തിൻ്റെ കൊടുമുടിയിലെത്തുമ്പോൾ നിങ്ങളെ കൈപിടിച്ചുയർത്തിയ ആ വേരുകളെ ഒരിക്കലും മറക്കരുത്. ലോകം നിങ്ങളെ നോക്കി കൈയടിക്കുമ്പോൾ ആ കൈയടികൾക്ക് യഥാർത്ഥ അർഹർ ആരാണ് എന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക. ആ മനുഷ്യരെ ചേർത്ത് പിടിക്കുക. അവർക്ക് അർഹിക്കുന്ന ആദരവും സ്നേഹവും നൽകുക. അവരോടുള്ള നന്ദിയാണ് നിങ്ങളുടെ വിജയത്തെ കൂടുതൽ മൂല്യമുള്ളതാക്കി മാറ്റുന്നത്. സ്വാർത്ഥതകളൊക്കെ മാറ്റിവെക്കുക. നമുക്ക് വേണ്ടി ജീവിച്ച ആ വലിയ മനുഷ്യരുടെ ത്യാഗങ്ങളെ നന്ദിയോടെ സ്മരിക്കണം. കൂടുതൽ തിരിച്ചറിവുകളോടെ ജീവിക്കാൻ പഠിക്കണം. കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി ജീവിക്കാൻ പഠിക്കണം. നിങ്ങളുടെ വിജയങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് കൂടെ തണലാവും.

0: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
1: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ EC EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
5: മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു പിടി നല്ല ഗാനങ്ങൾ, നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എന്നും കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച ഷിബു ചക്രവർത്തിയെ പറ്റിയാണ് ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാ പാട്ടുകളും ഹിറ്റാകണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഉറച്ചു പറയുമ്പോഴും, ഒരുപാട് നല്ല പാട്ടുകൾ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവുമ്പോഴും ഇന്ന് ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത് SP വെങ്കടേഷിന്റെ സംഗീതത്തിൽ KS ചിത്ര പാടിയ ധ്രുവം എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കറുകവയൽ കുരുവി എന്ന ഗാനമാണ്. ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം RG ഹീര, സ്റ്റേ ട്യൂൺഡ്.

പാട്ടുകൾ കൂടുതൽ അർത്ഥമുള്ളതാകുന്നത് അതിന്റെ വരികൾ ആ പാട്ടിന് അത്രയും അനുയോജ്യമാകുമ്പോൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ഗാനങ്ങൾ നമ്മൾ കേട്ടു, നമ്മുടെ മനസ്സിൽ പതിച്ചു. പക്ഷെ ഈ ഗാനങ്ങളൊക്കെ പിറവിയെടുത്തതിന് പിന്നിൽ പലപ്പോഴും ഒരു വലിയ സ്റ്റുഡിയോയിലിരുന്നോ അല്ലെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറിലിരുന്നോ എഴുതിയ പാട്ടുകളാകണം എന്നില്ല. തിയേറ്ററിൻ്റെ വരാന്തയിൽ, യാത്രകൾക്കിടയിൽ, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ വെച്ച്, അങ്ങനെ സമയമില്ലാതിരുന്നൊരു കാലത്ത് 12 മണിക്ക് ട്യൂൺ വൈകുന്നേരം കിട്ടിയാൽ നാളെ രാവിലേക്ക് മുൻപ് വരികൾ എഴുതി കൊടുക്കണം എന്ന ആ തിരക്കിട്ട സമയത്ത് പോലും പേനയുടെ തുമ്പിൽ നിന്ന് അടർന്നു വീണത് ഏറ്റവും മനോഹരമായ വരികൾ തന്നെയായിരുന്നു. കെ എസ് ചിത്രയും മുണ്ണിമേനോനും ചേർന്ന് പാടിയ, ഷിബു ചക്രവർത്തി വരികൾ എഴുതിയ ഈ പാട്ടിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. പൂങ്കാറ്റെ പോയി ചൊല്ലാവും. ശ്യാമ എന്ന ചിത്രത്തിന് വേണ്ടി ചെയ്ത ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിനെ ഓർക്കുന്നു ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരുമാരി മുഖിലിനെ പ്രണയിച്ചുപോയി. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരച്ചിട്ട് തരുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു ആ വരികൾക്ക് വേണ്ടി എന്ന ചോദ്യത്തിന് ഷിബു ചക്രവർത്തി ഇങ്ങനെയാണ് പറഞ്ഞത്, അന്ന് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് ഉണ്ടായത്. ഇത്തരത്തിലൊരു ട്യൂൺ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഏറ്റവും നല്ല വരികൾ എഴുതി കഴിയുമ്പോൾ ഉണ്ടാകുന്നത് സന്തോഷത്തിനേക്കാൾ കൂടുതൽ ആശ്വാസമാണ് എന്ന്. ട്യൂണിനെ വേദനിപ്പിക്കാതെ എഴുതണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം ഫുൾഫില്ല് ചെയ്യുന്ന ആശ്വാസമാണ് ഓരോ മലയാള സിനിമയിലെ പാട്ടുകളും. ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ, കണ്ണൂർ രാജൻ കമ്പോസ് ചെയ്ത ഈരൻ മേഘം എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ നിങ്ങളോടൊപ്പം ആർ ജി ഹീര ഓൺ അഹല്യ FM.

ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയ്ക്ക് വേണ്ടി പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്ത് ഷിബു ചക്രവർത്തി പോകാനൊരുങ്ങുന്ന സമയത്താണ് എസ് എൻ സ്വാമി പറയണത് ഒരു പാട്ടുകൂടി എഴുതി തരണമെന്ന്. സമയമില്ല, നാളെ ജോലിക്ക് കയറണം, അങ്ങനെ ട്രെയിനിന്റെ സമയം, എല്ലാ കൺഫ്യൂഷൻസിന്റെ ഇടയിൽ നിൽക്കുന്ന സമയത്തുകൂടി അദ്ദേഹം ഒരു പാട്ട് എഴുതാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെ സ്ഥലമൊന്നും കിട്ടിയില്ല. അവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഡൈനിങ് ഡെസ്കിലിരുന്ന് ഒരു പാട്ട് എഴുതി കൊടുത്തു. ആ പാട്ടാണ് ഒരുപാട് പേരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള രവീന്ദ്രൻ മാഷ് കമ്പോസ് ചെയ്ത് യേശുദാസ് പാടിയ ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലെ മഴ പെയ്ത് മാനം തെളിഞ്ഞു. ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓൺ അഹല്യ FM നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഓൺ ഓർമ്മയിലുണരും ഗാനങ്ങൾ.

ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടും എന്താണ് ചെമ്പരത്തിപ്പൂവിനെ ഉപയോഗിക്കാനുള്ള കാരണം എന്ന ചോദ്യത്തിന് ശരിക്കും ഉത്തരമില്ല എന്നുള്ളതാണ് ഷിബു ചക്രവർത്തിയുടെ ഉത്തരം. അതായത്, ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് എഫേർട്ടാണ്. നമ്മൾ ഒരു പാട്ട് എഴുതുന്നു, ആ പാട്ട് ഭംഗിയായി കമ്പോസ് ചെയ്യുന്നു, അതിൻ്റെ ഓർക്കസ്ട്ര ഭംഗിയായി വരുന്നു, അതിനെ നന്നായിട്ട് വിഷ്വലൈസ് കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു പാട്ട് പൂർണ്ണമാവുന്നത്. പക്ഷേ ഷിബു ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം ശബ്ദമാധുര്യം എന്ന് പറയുന്നതാണ് ഒരു പാട്ടിനെ മനോഹരമാക്കുന്നത് എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും അർത്ഥവത്തായ വരികൾ ആ പാട്ടിലുണ്ടാകുമ്പോൾ ആ പാട്ട് കൂടുതൽ ആകർഷണമുള്ളതാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്യാം എന്ന സിനിമയ്ക്ക് വേണ്ടി രഘുകുമാർ മ്യൂസിക് ചെയ്ത് കെ എസ് ചിത്ര പാടിയ ചെമ്പരത്തി പൂവേ ചൊല്ല് ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

അർജുനൻ മാഷിനെ പോലെയുള്ള ലെജൻഡറി ആയിട്ടുള്ള മ്യൂസീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഷിബു ചക്രവർത്തി എന്ന ലിറിസിസ്റ്റിന് ചെറിയൊരു ഭയം ഉണ്ടായിരുന്നുള്ളിൽ. കാരണം അവർക്ക് കൂടുതലായും കവിതകളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എഴുതി കൊടുത്ത വരികളിൽ നിന്ന് ട്യൂൺ ഉണ്ടാക്കി ശീലമുള്ള ആൾക്കാരാണ്. പക്ഷെ ഷിബു ചക്രവർത്തി നേരെ തിരിച്ചാണ്, തന്ന ട്യൂണിന് ഭംഗിയായി വരി എഴുതുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. അർജുനൻ മാഷിനോട് പറഞ്ഞു, ട്യൂൺ തന്നോളൂ, ഞാൻ എഴുതാം, എന്നെ വിശ്വസിക്കണം. അങ്ങനെ ട്യൂൺ ഉണ്ടാകുന്നു, എഴുതി കൊടുക്കുന്നു. അങ്ങനെയാണ് ചെല്ലച്ചെറു വീട് തരാം എന്ന പാട്ടുണ്ടാവുന്നത്. ന്യായവിധി എന്ന സിനിമയ്ക്ക് വേണ്ടി അർജുനൻ മാഷ് കമ്പോസ് ചെയ്ത് കെ എസ് ചിത്ര പാടിയ ചെല്ലച്ചെറു വീട് തരാം, പൊന്നു ഞാൻ ഇട്ടുതരാം എന്ന പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജെ ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഒരു നോർമൽ പാട്ടിന്റെ പാറ്റേണുമായിട്ടല്ല ഔസേ ബച്ചൻ ഈ പാട്ടിന്റെ ട്യൂണുമായി ഷിബു ചക്രവർത്തിയെ സമീപിച്ചത്. ഒരു കീർത്തനത്തിന്റെ രൂപത്തിലൊക്കെയുള്ള ഒരു പാട്ട്. ഈ പാട്ട്

സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ദൂരെ പകലിന്റെ തിരിമെല്ലെ താഴുമ്പോൾ എന്നെഴുതാൻ അത് ഷിബു ചക്രവർത്തിക്ക് തന്നെ സാധിക്കുള്ളൂ അല്ലെ. എം ജി ശ്രീകുമാർ പാടിയ ചിത്രം എന്ന സിനിമയിലെ പാട്ട്, കണ്ണൂർ രാജൻ കമ്പോസ് ചെയ്ത പാടം പൂത്തകാലം, ഈ പാട്ട് പ്ലേ ചെയ്യാതെ എങ്ങനെയാണ് നമ്മുടെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ അവസാനിക്കുക അല്ലെ. ഈ ഒരു പാട്ടോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923-226-888. Mobile 9496-000129.
2: Listen without break. With Ahalya FM 90.4. Kete kete kete

0: ലഭിച്ചോ.
1: ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4.

അഹല്യ എഫ് എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫ് എം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 6785577. ഏവർക്കും ശുഭരാത്രി.